റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏ അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയേ ഉള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
2: നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരാ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
2: റേഡിയോ കൊച്ചി 90 FM, ഇന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയേ ഉള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199.

0: ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
0: 9985877119. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com. അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏ അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു? ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയേ ഉള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@

ചീച്ചാച്ചോ ചക്കലോരം കണ്ടോ വണ്ടോ ലക്കടകട്ടം അക്കോ ടക്കോ ഇടികിടി ഇടികോ ഇടിപ്പായ് വിടിപ്പായ് ചിക്കി ചക്കച്ചോ ഗിലിഗിലിമൽ സുലുസുലുമൽ മകനക ഹുക്കുബുക്കുറി ടുക്കുബുക്കുറി ചകലക ബിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകടും ചകടും ചിക്കി ചക്കച്ചോ.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞു,
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
2: നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമാ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക.

മകമ പനി പമകമരി സനി സരിഗമ പകമ പസാനി പമരി സരി സരി പസാനി പമനി പമരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമരി സനി സരി സമഗ പമനി

കാമിദാർത്ഥ വിതരണ വിഗുണചരണ കാവ്യന നഗാലങ്കാര ഭരണ കാമിദാർത്ഥ വിതരണ വിഗുണചരണ കാവ്യന നഗാലങ്കാര ഭരണ ഭൂമി ജലഗ്നിവായു ഗഗനകിരണ ബോധരൂപ നിത്യാനന്ദ കരിനി സിഗമ പരി പവമ മരിതി സരിസ സരിഗമ പനി പപമ മരിതി സരിസ മഗമ പനി പമഗ മരിതി സനി സരിഗമ പഗമ പസാനി പമരിതി സരി സരി പസാനി പമരി പമരിതി സരിഗമ പസനി സരി സരി പമരിസ നിസ ധനി പപമ മരിതി സനി സരി സമഗ പമ

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം, പക്ഷെ വേഗം വേണം. കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയേ ഉള്ളൂ. എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റ്.

0: ആയിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞു,
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയങ്ങളേണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞു,
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
2: teresaspgdprj@gmail.com അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കഴിഞ്ഞ 3 മാസമായി പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ സ്ഥിരമായ വർധന കണക്കിലെടുത്ത് യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ യാത്ര ഉറപ്പാക്കുന്നതിനായി കൊച്ചി മെട്രോ പ്രവൃത്തി ദിവസങ്ങളിലെ ട്രെയിൻ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ജൂലൈ 22 മുതൽ മാറ്റം നിലവിൽ വന്നു. രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയും ട്രെയിനുകൾ 6 മിനിറ്റ് 45 സെക്കൻഡ് ഇടവേളയിൽ സർവീസ് നടത്തും. ഇതിനായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. പുതിയ ക്രമീകരണത്തിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്ക് നിയന്ത്രിക്കും ും കൂടുതൽ വേഗമേറിയതും സുഗമവും വിശ്വാസ്യതയുള്ളതുമായ യാത്ര ലഭ്യമാകുകയും ചെയ്യും. വേളാങ്കണ്ണി തിരുനാൾ പ്രമാണിച്ച് എറണാകുളം വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. 06:06 എറണാകുളം വേളാങ്കണ്ണി ട്രെയിൻ ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 10 വരെ വ്യാഴാഴ്ചകളിൽ 1:00 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 5:50 വേളാങ്കണ്ണിയിൽ എത്തും. മടക്ക ട്രെയിൻ നമ്പർ 06:06 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 11 വരെ വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 6:40 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 11:50 എറണാകുളത്തെത്തും. കോട്ടയം കൊല്ലം ചെങ്കോട്ട വഴിയാണ് സർവീസ്. സെക്കൻഡ് AC 2, തേർഡ് AC 2, സ്ലീപ്പർ 13, ജനറൽ സെക്കൻഡ് 2 എന്നിങ്ങനെയാണ് കോച്ചുകൾ. വേണാട് എക്സ്പ്രസ് ട്രെയിൻ വീണ്ടും വൈകുന്നതായി പരാതി. അരമണിക്കൂറിലേറെ വൈകിയാണ് വേണാട് പലപ്പോഴും ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ആദ്യ സർവീസായ വേണാടിൽ തൃപ്പൂണിത്തുറയിൽ ഇറങ്ങുന്നത് ആയിരങ്ങളാണ്. എന്നാൽ ഇപ്പോൾ വേണാട് പതിവായി വൈകുന്നതോടെ പലരുടെയും ജോലി പോലും നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ്. ഡിവിഷനിലെ വിവിധ സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് വൈകാൻ കാരണം. ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതും കടുത്ത നിയന്ത്രണം നൽകി ജോലികൾ നടത്തുന്ന കോറിഡോർ ബ്ലോക്കിൽ ഒരു സെലക്ഷൻ ിലെ ജോലികൾ പൂർണ്ണമായും ഏകീകരിക്കാത്തതും അടിക്കടിയുള്ള നിയന്ത്രണങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് ആരോപിച്ചു. എറണാകുളം കൊല്ലം റൂട്ടിൽ ഓടിയിരുന്ന 12 കോച്ചുള്ള മെമു സാങ്കേതിക തകരാറിലായതിനെ തുടർന്ന് പകരമെത്തിയ 8 കോച്ചുള്ള ട്രെയിൻ അപ്രായോഗികമാണ് എന്ന് യാത്രക്കാർ പരാതി ഉന്നയിച്ചു. അറ്റകുറ്റപ്പണിക്ക് അയച്ച ട്രെയിൻ തിരികെ എത്തിയിട്ടില്ല. കൊല്ലം മെമു

ഷെഡിൽ 16 കോച്ചുകളുള്ള മെമു ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണിക്ക് 42 കോടി രൂപ ചെലവിലാണ് സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഷെഡ് പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാൻ ജീവനക്കാരോ ട്രെയിനുകളോ ഇവിടെയില്ല. 25 പേരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതും കാര്യക്ഷമത കുറയാൻ കാരണമാകുന്നു. 3 വർഷമായി പുതിയ മെമു ട്രെയിനുകളുടെ നിർമ്മാണം കുറവായതിനാൽ പുതിയ റേക്കുകൾ ലഭിക്കാത്തതാണ് കൊല്ലം പാലക്കാട് മെമു ഷെഡുകൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഈ വർഷം ചെന്നൈ പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ 3 മെമു ട്രെയിനുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇവ സൗത്ത് സെൻട്രൽ റെയിൽവേക്കുള്ളതാണ്. അതിനാൽ ദക്ഷിണ റെയിൽവേക്ക് കിട്ടാനുള്ള സാധ്യത വിരളമാണ്. വാർത്തകൾ പറയുന്നു. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരതിന് 16 കോച്ചുകളുള്ള പുതിയ ട്രെയിൻ അനുവദിച്ച് റെയിൽവേ ബോർഡ് ഉത്തരവായി. ഇപ്പോൾ 8 കോച്ചുകളുള്ള ട്രെയിനാണ് സർവീസ് നടത്തുന്നത്. ഇത് പിൻവലിച്ചിട്ടാണ് പുതിയ ട്രെയിൻ അനുവദിച്ചത്. കോച്ചുകൾ കൂട്ടാനുള്ള തീരുമാനം ഓണാവധിക്ക് നാട്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ഉപകാരപ്പെടും. സീറ്റുകളുടെ എണ്ണം 530 നിന്ന് 1128 ആകും. ഓഗസ്റ്റ് 21-22 തീയതികളിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് ചേരക്കാർ വെയിറ്റ് ലിസ്റ്റ് 100 മുകളിലാണ്. ഓഗസ്റ്റ് 29 മുതൽ 31 വരെ ബംഗളൂരുവിലേക്കും കൺഫേം ടിക്കറ്റ് ലഭ്യമല്ല. കോച്ചുകൾ കൂട്ടുന്നതോടെ കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. കൊച്ചി നഗരത്തിലെ ഹോട്ടലുകൾ, തട്ടുകടകൾ, വഴിയോര ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഫുഡ് സേഫ്റ്റി, കൊച്ചി നഗരസഭ, ആരോഗ്യ വിഭാഗം, പോലീസ് എന്നീ വകുപ്പുകളുമായി സഹകരിച്ച് സംയുക്ത പരിശോധനകൾ നടത്തുന്നു. കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 5 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചതിനും പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നും 2 കടകൾക്ക് 12,000 രൂപ പിഴ ചുമത്തി. ഭക്ഷണശാലകൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുകയും മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കടകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. പകർച്ചവ്യാധികൾക്ക് ഇടയാക്കുന്ന രീതിയിൽ ആഹാരപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ആഹാരപാനീയങ്ങൾ തയ്യാറാക്കുന്നതും കൈകാര്യം ചെയ്യുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളും മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ഷാഹിർ ഷാ അറിയിച്ചു. ബോർഡിംഗ് പാസ് നൽകിയ ശേഷം 10 മാസം പ്രായമുള്ള കുഞ്ഞിനടക്കം യാത്രാ അനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രമുഖ വിമാന കമ്പനിയായ ഖത്തർ എയർവേയ്സിന് 10 ലക്ഷം രൂപ പിഴ ചുമത്തി. സേവനത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതിനാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നടപടി. നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപയ്ക്ക് പുറമെ കോടതി ചെലവിലേക്കായി 25,000 രൂപയും പരാതിക്കാർക്ക് നൽകണമെന്ന് DB ബിനു പ്രസിഡന്റും വി രാമചന്ദ്രൻ, ശ്രീവിദ്യ TN എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് ഉത്തരവിട്ടു. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന മലയാളിയായ റോഷൻ ജോസിനും കുടുംബത്തിനുമാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെ നീതി ലഭിച്ചത്. 2018 നവംബറിൽ വെനീസിൽ നിന്ന് കൊച്ചിയിലെത്തിയ റോഷനും കുടുംബവും 3 ഡിസംബർ മടങ്ങാനിരിക്കെ കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് 6 വയസ്സുകാരനായ മൂത്ത മകന് വിസയില്ലെന്നാരോപിച്ച് വിമാന കമ്പനി ബോർഡിംഗ് പാസ് തടഞ്ഞു. മറ്റു വഴിയില്ലാതെ മൂത്ത കുട്ടിയെ നാട്ടിലെ ബന്ധുക്കളെ ഏൽപ്പിച്ച് 10 മാസം പ്രായമുള്ള ഇളയ കുഞ്ഞുമായി റോഷനും ഭാര്യ വിനയയും ദോഹയിലെത്തി. എന്നാൽ കൊച്ചിയിൽ നിന്ന് ബോർഡിംഗ് പാസ് നൽകിയിരുന്ന ഇളയ കുഞ്ഞിന് ദോഹയിൽ വെച്ച് കണക്ടിംഗ് വിമാനത്തിൽ കയറാൻ ഖത്തർ എയർവേയ്സ് അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ അമ്മയ്ക്ക് കുഞ്ഞിനെ പിരിഞ്ഞ് തനിച്ച് ഇറ്റലിയിലേക്ക് പോകേണ്ടി വന്നു. അച്ഛൻ കുഞ്ഞുമായി തിരികെ കൊച്ചിയിലേക്ക് മടങ്ങി. ആഴ്ചകൾക്ക് ശേഷമാണ് കനത്ത സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ട് കുഞ്ഞിനെ വീണ്ടും ഇറ്റലിയിലേക്ക് കൊണ്ടുപോയത്. ഇറ്റലിയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഇതേ യാത്രാരേഖകൾ അംഗീകരിച്ച വിമാന കമ്പനി മടക്കയാത്രയിൽ തടസ്സമുന്നയിച്ചത് ന്യായീകരിക്കാനാകില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രേഖകൾ പരിശോധിച്ച് ബോർഡിംഗ് പാസ് നൽകിയ ശേഷം യാത്രാമധ്യേ പിഞ്ചുകുഞ്ഞിനെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തേണ്ടി വന്ന സംഭവം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. ആഗോളതാപനം കേരളത്തിന്റെയും ഉറക്കം കെടുത്താനെത്തുന്നതായി കാലാവസ്ഥാ ഗവേഷകരുടെ സംഘടനയായ ക്ലൈമറ്റ് ട്രെൻഡ്സിന്റെ പഠനം വ്യക്തമാക്കി. 1970 അപേക്ഷിച്ച് ഉഷ്ണവേള ഇരട്ടിയായതാണ് നിഗമനം. അന്തരീക്ഷ താപനത്തോടൊപ്പം ഉഷ്ണവും കൂടി എത്തുന്നതോടെ ഒരു വർഷം കേരളത്തിൽ ഓരോ വ്യക്തിക്കും ശരാശരി നഷ്ടപ്പെടുന്നത് 88 മണിക്കൂർ നേരത്തെ ഉറക്കമാണ്. ലോകത്തെ 1338 നഗരങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് ഉറക്കക്കുറവ് ആരോഗ്യ പ്രശ്നമായി മാറുന്ന പ്രവണതയുടെ സൂചനകൾ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ 107 നഗരങ്ങളെയാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയത്. ചെന്നൈയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ഉറക്കം നഷ്ടപ്പെട്ട നഗരം. 93 മണിക്കൂർ എന്നാണ് കണക്ക്. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 നഗരങ്ങൾ തൊട്ടുപിന്നിലുണ്ട്. കോഴിക്കോട്, കൊച്ചി, കണയന്നൂർ ഇവ 89 മണിക്കൂർ വീതം, തിരുവനന്തപുരം 86 എന്നിങ്ങനെയാണ് കണക്ക്. മുംബൈ 84, കൊൽക്കത്ത 80, അഹമ്മദാബാദ് 78, ഹൈദരാബാദ് 75, ബംഗളൂരു 67, ഡൽഹി 66, പൂനെ 65 എന്നിങ്ങനെയാണ് പ്രധാന നഗരങ്ങളിലെ കണക്ക്. 1970 അന്തരീക്ഷ സ്ഥിതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിശകലനം.
ദേശീയപാത 66 ഇടപ്പള്ളി ജംഗ്ഷനിൽ മരോട്ടിച്ചോടിനെയും ഇടപ്പള്ളി മാർക്കറ്റിനെയും ബന്ധിപ്പിച്ച് കാൽനടയാത്ര

ക്കാർക്കും ചെറുവാഹനങ്ങൾക്കുമായി അടിപ്പാത നിർമ്മിക്കും. ഈ രണ്ട് പ്രദേശങ്ങളും ദേശീയപാത ബൈപ്പാസ് നിർമ്മാണത്തോടെ വേറിട്ട് പോവുകയായിരുന്നു. ഇടപ്പള്ളി ജംഗ്ഷനിൽ പുതിയ അണ്ടർപാസും ഫ്ളൈ ഓവറും നിർമ്മിക്കാൻ തുടങ്ങിയതോടെ സഞ്ചാരമാർഗവും ഇല്ലാതായപ്പോൾ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ചെറുവാഹനങ്ങൾക്കും കാൽനടയാത്രയ്ക്കുമായി 50 മീറ്റർ വീതിയുള്ള അണ്ടർപാസ് നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത്. ഇതേപോലെ ഇടപ്പള്ളി ജംഗ്ഷന്റെ വടക്കേ വശത്ത് ലുലു കോർപ്പറേറ്റ് ഓഫീസിനടുത്തും കാൽനടയാത്രക്കാർക്ക് അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട്. മൂത്തുകുന്നം, ചിറ്റാറ്റുകര, പട്ടണം കവല, വള്ളുവള്ളി, കൂനമ്മാവ്, പെരുമ്പടന്ന, തൈക്കാവ് എന്നിവിടങ്ങളിലും കാൽനടയാത്രക്കാർക്കും ചെറുവാഹനങ്ങൾക്കുമായി അടിപ്പാത നിർമ്മിക്കും. അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് അരൂരിൽ അവസാനിക്കുന്ന അങ്കമാലി കുണ്ടന്നൂർ കൊച്ചി ബൈപ്പാസിന്റെ 3A പുനർവിജ്ഞാപനം ഉടൻ വന്നേക്കും. വിജ്ഞാപനം അടുത്ത മാസം പുറപ്പെടുവിച്ചേക്കുമെന്നാണ് ദേശീയപാത അധികൃതർ നൽകുന്ന സൂചന. മുൻപ് പ്രസിദ്ധീകരിച്ച 3A വിജ്ഞാപനം റദ്ദായിട്ട് അടുത്ത മാസം 29 ആകുമ്പോൾ 2 വർഷം തികയും. 2024 ഓഗസ്റ്റ് 28 3A വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം വിവിധ വില്ലേജുകളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മുൻപ് 3A വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഭൂരിഭാഗം നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതിനാൽ ഇനി 3A വിജ്ഞാപനമിറങ്ങി 6 മാസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള 3D വിജ്ഞാപനം ഇറക്കാനും തുടർന്ന് നിർമ്മാണം തുടങ്ങാനുമാണ് ലക്ഷ്യമിടുന്നത്. അങ്കമാലിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്കുള്ള ഹൈവേയുടെ ആദ്യ വിജ്ഞാപനവും ഉടൻ ഇറങ്ങിയേക്കും. ഏകദേശം 20 കിലോമീറ്റർ ദൂരമുള്ള ഹൈവേയും കൊടുങ്ങല്ലൂർ ഹൈവേയും അങ്കമാലിയിലെ കരയാമ്പറമ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഹൈവേയുടെ സാറ്റലൈറ്റ് സർവേ നടക്കുന്നുണ്ട്. കൊച്ചി ബൈപ്പാസിനായി മുൻപ് കല്ലിട്ട ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തി. 70 മീറ്റർ വീതിയിൽ 8 വരിയായി ആദ്യഘട്ടത്തിലും പിന്നീട് 10 വരിയായും വികസിപ്പിക്കാവുന്ന തരത്തിലുള്ള നിർമ്മാണത്തിനാണ് കേന്ദ്ര അനുമതി. സംസ്ഥാനത്തെ 8 വരിൽ നിർമ്മിക്കുന്ന ആദ്യ പാതയാകും കൊച്ചി ബൈപ്പാസ്. ആദ്യം കുണ്ടന്നൂർ വരെ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട പാത 44.7 കിലോമീറ്ററിൽ നിന്ന് 50 കിലോമീറ്ററാക്കി അരൂർ വരെ നീട്ടുകയായിരുന്നു. MC റോഡിലെ കാലടി ശ്രീശങ്കര പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അങ്കമാലിയിൽ നിന്ന് MC റോഡ് വഴി പോകേണ്ട എല്ലാ വാഹനങ്ങളും ആലുവ വഴി പെരുമ്പാവൂരിലെത്തി യാത്ര തുടരണം. പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങളും ഇതേ റൂട്ട് ഉപയോഗിക്കണം. അങ്കമാലി ഭാഗത്തു നിന്ന് കോതമംഗലം ഭാഗത്തേക്ക് മലയാറ്റൂർ കോടനാട് പാലം വഴി കുറുപ്പുംപടി എത്തി പോകണം. മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുന്ന ചെറുവാഹനങ്ങൾ പെരുമ്പാവൂർ കാലടി റോഡിൽ വല്ലം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വല്ലംകടവ് പാറപ്പുറം പാലം കാഞ്ഞൂർ വഴി പോകണം. തിരിച്ചും ഈ വഴി ഉപയോഗിക്കാം. ദേശീയപാത 183, 166 എന്നിവയെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട കോട്ടയം എറണാകുളം ഇടനാഴിക്ക് ദേശീയപാത പദവി ലഭിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ഒരുവട്ടം ചർച്ച പൂർത്തിയായെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. അടുത്ത യോഗം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ നടക്കും. അതിനു മുൻപ് കേരളത്തിന് വേണ്ട ആവശ്യങ്ങൾ പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വഴി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കോട്ടയം മുളങ്കുഴിയിൽ ദേശീയപാത 183 നിന്ന് ആരംഭിക്കുന്ന ഇടനാഴി ത്രിപ്പൂണിത്തുറ മാർക്കറ്റിന് സമീപം ദേശീയപാത 66 സമാന്തര പാതയായ കുണ്ടന്നൂർ അങ്കമാലി ബൈപ്പാസിലെത്തും വിധമാണ് കരട് നിർദ്ദേശമുള്ളത്. ഈ കരട് നിർദ്ദേശം കെ ഫ്രാൻസിസ് ജോർജ് MP കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കൈമാറിയിട്ടുണ്ട്. നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത സെക്രട്ടറിക്ക് ഗഡ്കരി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാത പദവി ലഭിക്കാൻ സംസ്ഥാനം കേന്ദ്രത്തോട് ശുപാർശ നടത്തണം. കഴിഞ്ഞ ദിവസം ചേർന്ന MP യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് ഇക്കാര്യം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി VD സതീശൻ അനുകൂല നിലപാട് എടുക്കുകയും ചെയ്തു. കോട്ടയം എറണാകുളം യാത്രയുടെ സമയം 1 മണിക്കൂറാക്കി ചുരുക്കുന്ന നിർദ്ദിഷ്ട അതിവേഗ പാതയുടെ ഭൂരിഭാഗവും തൂണുകൾ വഴിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 60 കിലോമീറ്ററാണ് ദൂരം. കോട്ടയത്ത് നിന്ന് ആരംഭിച്ച് കുമരകം, തോട്ടകം, ഉദയനാപുരം, പൂത്തോട്ട, പുതിയകാവ് വഴി ത്രിപ്പൂണിത്തുറയിലെത്തിച്ചേരും. ഏതാണ്ട് പൂർണ്ണമായും പുതിയ റോഡാണ് നിർമ്മിക്കുന്നത്. NHAI ഏറ്റെടുത്താൽ നിർമ്മാണത്തിനുള്ള തുക കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. മധ്യ കേരളത്തിന്റെ വാണിജ്യ, വ്യവസായ, ടൂറിസം രംഗത്ത് നിർണായക മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ നിർദ്ദിഷ്ട ഇടനാഴി എന്നാണ് വിലയിരുത്തൽ. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറികളിൽ ബാലവേലയ്ക്കായി എത്തിച്ച കുട്ടികളെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഇവിടെ കുട്ടികൾ ജോലി ചെയ്യുന്നത് 10 മുതൽ 12 വരെ മണിക്കൂറാണ്. അമിത ലാഭം മുന്നിൽ കണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ജോലി ചെയ്യിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഞായറാഴ്ച 9 കുട്ടികളെ മോചിപ്പിച്ച സംഭവം. കുട്ടികളെ കൊണ്ടുവരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും ഇവർക്ക് പിന്നിലുള്ളത് മലയാളി ഏജന്റുമാർ തന്നെയാണെന്ന് പോലീസ് പറയുന്നു. ശനി വൈകിട്ട് 7 മണിയോടെ എറണാകുളം സൌത്ത് സ്റ്റേഷനിലെത്തിയ പാറ്റ്ന തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ട്രെയിനിലാണ് ബീഹാർ സരൺ ഗോപാൽഗഞ്ച് സ്വദേശികളും ഏജന്റുമാരായ W.നാഥ്, സുനിൽ മണ്ഡൽ എന്നിവർ കുട്ടികളുമായി വന്നിറങ്ങിയത്. നേരത്തെ വിവരം കിട്ടിയിരുന്ന RPF സംഘം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുട്ടികളെ ചൈൽഡ് ലൈന് കൈമാറി.
ഏജന്റുമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് മലയാളിയുടെ പങ്ക് വെളിപ്പെട്ടത്. പെരുമ്പാവൂർ ഓടക്കാലിയിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലിക്കെത്തിയ ഇവരോട് ഒരു ഏജന്റാണ് കുട്ടികളെ

കൊണ്ടുവരുന്ന കാര്യം നിർദ്ദേശിച്ചത്. തുടർന്ന് ഗോപാൽഗഞ്ച്, കോപ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കുടുംബങ്ങളുമായി വിലപേശി കുട്ടികളെ ജോലിക്ക് കൊണ്ടുവരികയായിരുന്നു. 5-14 വയസ്സുകാരും 2-16, 15-17 വയസ്സ് വീതമുള്ള ഓരോ കുട്ടികളുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ബാലവേലയ്ക്കായി ഉത്തരേന്ത്യയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത് പെരുമ്പാവൂരിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇവരെ എത്തിക്കാൻ മുൻകൈ എടുക്കുന്നതും അതിഥി തൊഴിലാളികൾ തന്നെയാണ്. ഭവനത്തിലെ ദാരിദ്ര്യമാണ് മുതലെടുക്കുന്നത്. റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി തുടരുന്നു. ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ഉയരപ്പാത വഴി പോകുന്നവർക്ക് ഉയരപ്പാതയിലെ ഒരു ടോൾ ബൂത്ത് ഉൾപ്പെടെ 3 ഇടത്ത് ടോൾ നൽകേണ്ടി വരുമെന്ന് വാർത്തകൾ. പറവൂർ തുറവൂർ റീച്ചിൽ കൃപാസം ജംഗ്ഷനിലും അരൂർ തുറവൂർ ഉയരപ്പാതയിൽ എരുമല്ലൂരിലുമാണ് ഓരോ ടോൾ ബൂത്തുകൾ കൂടി വരുന്നത്. എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ അരൂരിനപ്പുറം കുമ്പളത്ത് നിലവിൽ ടോൾ പ്ലാസയുണ്ട്. ഇങ്ങനെയാണ് ആകെ 3 ടോൾ ബൂത്തുകളിലൂടെ പോകേണ്ടി വരുന്നത്. അതേസമയം ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നവർക്ക് ഓച്ചിറയിലെ ഒരു ടോൾ ബൂത്ത് മാത്രമേ കടക്കേണ്ടതുള്ളൂ. ശരാശരി 60 കിലോമീറ്റർ ഇടവിട്ടാണ് ദേശീയപാതയിൽ ടോൾ പ്ലാസകൾ സ്ഥാപിക്കാറുള്ളത്. എന്നാൽ ജില്ലയിൽ 30 കിലോമീറ്റർ പരിധിയിലാണ് ഓരോന്നും. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ 1 റീച്ചിൽ അരൂർ ശ്രീനാരായണ നഗറിന് സമീപമുള്ള 26 നമ്പർ തൂണിന് മുകളിൽ 80 ടൺ ഭാരമുള്ള സ്റ്റീൽ സി ബീമുകൾ സ്ഥാപിച്ചു. കൂറ്റൻ ക്രെയിനിന്റെ സഹായത്തോടെ ബുധനാഴ്ചയാണ് ഇവ സ്ഥാപിച്ചത്. 25 മീറ്റർ നീളമുള്ള ബീമുകൾ സ്ഥാപിച്ച സമയത്ത് സുരക്ഷയുടെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗതം നിയന്ത്രിച്ചു. ഇതോടെ എറണാകുളം ഭാഗത്തേക്കുള്ള വാഹന നിര ചന്തിരൂർ വരെയും ചേർത്തല ഭാഗത്തേക്കുള്ളത് കുമ്പളം പാലം കഴിഞ്ഞും നീണ്ടു. 100 വീലുകളുള്ള പുള്ളർ ലോറിയിലാണ് സി ബീമുകൾ എത്തിച്ചത്. ഉയരപ്പാതയുടെ 95% ജോലികളും പൂർത്തിയായിട്ടും 1 റീച്ചിൽ 25, 26, 27 തൂണുകൾക്ക് മുകളിലുള്ള പാതയടക്കമുള്ള പ്രധാന ജോലികൾ നടന്നിരുന്നില്ല. ഈ ഭാഗത്ത് KSEB-യുടെ 110 kV പ്രസരണ ലൈൻ കടന്നു പോകുന്നതായിരുന്നു തടസ്സം. 4 താൽക്കാലിക ടവറുകൾ സ്ഥാപിച്ച് എമർജൻസി റിസ്റ്റോറേഷൻ സിസ്റ്റം സാധ്യമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ 26 നമ്പർ തൂണിന് മുകളിൽ വി ക്യാപ്പിന്റെ കോൺക്രീറ്റിംഗും പൂർത്തീകരിച്ചു. ഈ 3 തൂണുകൾക്കിടയിൽ 14 കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായാണ് സി ബീമുകൾ സ്ഥാപിച്ചത്. ഇതിനുള്ളിൽ കോൺക്രീറ്റിംഗ് നടത്തി അതിനു മുകളിൽ വരുന്ന ഹൈഡ്രോളിക് ജാക്കിയുടെ മുകളിലാണ് കോൺക്രീറ്റ് ഗർഡറുകൾ വയ്ക്കുക. അതിനു മുകളിലാണ് ഉയരപ്പാത യാഥാർത്ഥ്യമാവുക. ഈ സമയം പഴയ വൈദ്യുത പ്രസരണ ലൈനുകൾ അഴിച്ച് സ്ഥിരമായി സ്ഥാപിക്കുന്ന ഉയരം കൂടിയ ടവറുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഈ ജോലികളും വരും ദിവസങ്ങളിലായി നടക്കും. സി ബീമുമായി ബന്ധപ്പെട്ട ജോലികൾ ഒരാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കും. ഉയരപ്പാത ഈ വർഷം യാഥാർത്ഥ്യമാക്കുന്നതിനാണ് കരാർ കമ്പനി ലക്ഷ്യമിടുന്നത്. ശ്രീനാരായണ നഗർ ഭാഗത്ത് നിർമ്മാണ ജോലി ആരംഭിച്ചതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്കും രൂക്ഷമായിട്ടുണ്ട്. നാടിന് ആശ്വാസമായി പടമുകൾ ചിന്നമ്പിള്ളിച്ചിറ കുളം നവീകരിച്ചു. പായലും മാലിന്യവും നിറഞ്ഞ് അവഗണനയിലായിരുന്ന കുളമാണ് തൃക്കാക്കര നഗരസഭയുടെ ഇടപെടലിൽ മനോഹരമായ നീന്തൽ കുളമായി മാറിയത്. നഗരസഭയുടെ തനത് ഫണ്ടും പ്ലാൻ ഫണ്ടും വിനിയോഗിച്ചായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ. തൃക്കാക്കരയിലെ വിസ്തൃതി കൂടിയ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നാണ് ചിന്നമ്പിള്ളിച്ചിറ. ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുളം പ്രദേശവാസികൾക്ക് ഏറെ പ്രയോജനപ്പെടും. കുളത്തിന്റെ ആഴം കൂട്ടി നടപ്പാതയും കുളവും വേർതിരിച്ച് സംരക്ഷണവേലി നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്ന കരിങ്കൽ ഭിത്തികൾ പുനർനിർമ്മിക്കുകയും ബലക്ഷയം സംഭവിച്ച ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു. നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം തൃക്കാക്കര നഗരസഭാ ചെയർമാൻ റാഷിദ് ഉള്ളംപിള്ളി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അക്ഷര ഉന്നതി പദ്ധതി പ്രകാരം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊങ്ങൻചുവട് ഗിരിവർഗ ഊരിൽ വായനശാലയ്ക്ക് 1148 പുസ്തകങ്ങൾ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിലിന്റെ അധ്യക്ഷതയിൽ മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഊരിലെ മൂപ്പൻ ശേഖരൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതിനായി പുസ്തകങ്ങൾ ശേഖരിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. അക്ഷര ഉന്നതി പദ്ധതിയിലൂടെ ജില്ലയിൽ 4000-ലധികം പുസ്തകങ്ങൾ ശേഖരിച്ചതായും മുഖ്യമന്ത്രി VD സതീശൻ, CP പള്ളിപ്പുറം, നോവലിസ്റ്റ് സേതു എന്നിവരുടെ പിന്തുണ ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. മെട്രോയുടെ നോൺ ഫെയർ റവന്യൂ പദ്ധതിയുടെ ഭാഗമായി കുസാറ്റ് മെട്രോ സ്റ്റേഷനിൽ നിർമ്മിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് കൊച്ചി ക്യാമ്പസ് പ്രവർത്തനം തുടങ്ങി. ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേബാശിഷ് ചാറ്റർജിയുടെ സാന്നിധ്യത്തിൽ KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം നിർവഹിച്ചു. KMRL-ഉം IIM കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബിൽഡ് ടു സ്യൂട്ട് മാതൃകയിലാണ് ക്യാമ്പസ് നിർമ്മിച്ചിരിക്കുന്നത്. പൊതുഗതാഗത സംവിധാനവും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തെ ശ്രദ്ധേയമായ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പദ്ധതികളിലൊന്നാണിത്.
നായരമ്പലം കരുണ സ്പെഷ്യൽ സ്കൂളിനോടനുബന്ധിച്ച് വൊക്കേഷണൽ പരിശീലന പദ്ധതിയുടെ ഭാഗമായി കഫേ പ്രവർത്തനം ആരംഭിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ക്ലാസ് മുറികളിലെ അക്ഷരങ്ങളും അക്കങ്ങളും മാത്രമല്ല ജീവിത പാഠങ്ങളും പരിശീലിക്കണമെന്ന് നിർബന്ധമുള്ള

പ്രിൻസിപ്പൽ സിസ്റ്റർ വിമൽ ഗ്രേസിന്റെ ആശയമായിരുന്നു ഇത്. കാന കഫേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ 200-ലേറെ കുട്ടികളിൽ 18 വയസ്സ് കഴിഞ്ഞവരും പരിശീലനം നേടിയവരുമായ കുട്ടികളാണ് കഫേയിൽ പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരുടെയും കഴിവിനും അഭിരുചിക്കും അനുസരിച്ചുള്ള ജോലികളിലാണ് അവരെ നിയോഗിച്ചത്. കോൺഫ്ലേക്സിൽ മുക്കിയ പഴംപൊരി, കിളിക്കൂട്, ചിരിമുട്ട, കാന കൊക്കോ ബൈറ്റ്, വിവിധതരം കട്ട്ലറ്റ്, ഇവിടെ തന്നെ തയ്യാറാക്കുന്ന ഐസ്ക്രീം, ജ്യൂസ് എന്നിവയെല്ലാം ലഭിക്കും. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ മികച്ച നേട്ടം സ്വന്തമാക്കി. സ്കൂളിൽ 20 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. 11 സ്വർണവും 15 വെള്ളിയും 5 വെങ്കല മെഡലുകളും ഇവർ നീന്തി നേടി. ഇന്ദ്രാണി എംഎനോൻ പങ്കെടുത്ത 7 ഇനങ്ങളിലും സ്വർണം നേടുകയും 100 മീറ്റർ, 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ പുതിയ റെക്കോർഡോടെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. ഡേവിഡ് ജോൺ ജിജോ പങ്കെടുത്ത ഇനങ്ങളിൽ 3 സ്വർണവും 4 വെള്ളിയും നേടി. 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ സംസ്ഥാന ബെറ്റർ റെക്കോർഡ് നേടി ഡേവിഡ് വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. എറണാകുളം സെന്റ് തെരേസസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗവും മാതൃഭൂമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഐതിഹ്യ തെരേസിയൻ ചിൽഡ്രൻസ് ഫെസ്റ്റിവൽ 29 KG LP വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടക്കും. കുട്ടികൾക്ക് എഴുത്തുകാരുമായി സംവദിക്കാനുള്ള അവസരവും സാഹിത്യപരിചയവും പരിപാടിയുടെ ഭാഗമാണ്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കുക 85 47 98 37 61. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ജൂലൈ 27. അങ്കമാലി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായ ശല്യം അതിരൂക്ഷമെന്ന് വാർത്തകൾ. KSRTC ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, ചമ്പന്നൂർ, നായത്തോട് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തെരുവ് നായ്ക്കൾ കൂട്ടമായി വിഹരിക്കുകയാണ്. 1000-ൽപരം നായ്ക്കളാണ് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായി അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത്. കോതമംഗലം നേര്യമംഗലത്തിന് സമീപം ചെമ്പൻകുഴിയിൽ കാട്ടാന ശല്യം ജനജീവിതത്തിന് ഭീഷണിയാകുന്നു. 1 മാസത്തോളമായി പ്രദേശത്ത് പകലും ആനയുടെ സാന്നിധ്യം കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാഞ്ഞിരവേലി വനത്തിൽ നിന്നും പെരിയാർ കടന്നും മുള്ളരിങ്ങാട് വനത്തിൽ നിന്നുമാണ് ആനകൾ ചെമ്പൻകുഴിയിലെത്തുന്നത്. തീറ്റ തേടി എത്തുന്ന ഒരു കൊമ്പനാണ് നേരം വെളുത്താലും കാട് കയറാതെ നാട്ടിൽ തമ്പടിക്കുന്നത്. രാവിലെ വിവിധ ജോലിക്ക് പോകേണ്ടവർ ആനയെ പേടിച്ച് ജോലിക്ക് പോകാനാവാതെ പ്രതിസന്ധിയിലാണ്. തെക്കേ ചെല്ലാനത്ത് ഫിഷിംഗ് ഹാർബർ മുതൽ സെന്റ് ജോർജ് പള്ളി വരെയുള്ള മേഖലയിൽ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഹാർബർ മുതൽ തെക്കോട്ട് സെന്റ് ജോർജ് പള്ളി വരെ 2 കിലോമീറ്റർ ദൂരത്ത് ഏതാണ്ട് 500 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കാലവർഷം ശക്തമാകുമ്പോൾ കടലേറ്റം ശക്തമാകുന്ന മേഖലയാണിത്. ഈ ഭാഗത്ത് ഉറപ്പുള്ള കടൽഭിത്തിയില്ല. ചെല്ലാനത്തെ ആദ്യഘട്ട ടെട്രാപോഡ് ഭിത്തി നിർമ്മിച്ചത് ഹാർബറിൽ നിന്ന് വടക്കോട്ടാണ്. ഇപ്പോൾ 2ാം ഘട്ടം പ്രഖ്യാപിച്ചിട്ടുള്ളത് പുത്തൻതോട് ഭാഗത്തു നിന്ന് വടക്കോട്ടാണ്. 2 പദ്ധതിയിലും തെക്കേ ചെല്ലാനം ഉൾപ്പെട്ടിട്ടില്ല. 2ാം ഘട്ടം പൂർത്തിയായാലും തെക്കേ ചെല്ലാനത്തിന് പ്രയോജനം ലഭിക്കില്ല. അതേസമയം പുതിയ സർക്കാർ വന്നതിനു ശേഷം തൊട്ടടുത്ത പ്രദേശമായ അന്ധകാരനഴിയിൽ ഭിത്തി നിർമ്മാണത്തിന് ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ചെല്ലാനത്തെ കടൽ ഭിത്തി കൂടാതെ അന്ധകാരനഴിയിൽ കൂടി പുതിയ ഭിത്തി വരുന്നതോടെ തെക്കേ ചെല്ലാനത്ത് മാത്രം ശക്തമായ ഭിത്തി ഇല്ലാതാകും. ഇവിടെ കടലേറ്റം കൂടുതൽ ശക്തമാകുന്നതിന് ഇത് വഴിയൊരുക്കും. ഇത് ഒഴിവാക്കാൻ തെക്കേ ചെല്ലാനത്തെ 2 കിലോമീറ്റർ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച് KLCA നേതൃത്വത്തിൽ തീരദേശവാസികൾ ഒപ്പിട്ട നിവേദനം സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഉടനെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പദ്ധതിയിൽ തെക്കേ ചെല്ലാനത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. പറവൂർ KSRTC ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പറവൂർ ഡിപ്പോയിലേക്ക് അനുവദിച്ച 4 ബസ്സുകൾ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഞായറാഴ്ച രാവിലെ പറവൂർ KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ രമേശ് D. കുറുപ്പ്, KSRTC ATO അനിൽകുമാർ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സന്തോഷ് കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പറവൂർ ഡിപ്പോയിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നും കഴിഞ്ഞ 5 മാസത്തെ ടൂറിസം പദ്ധതിയിൽ നിന്നും പറവൂർ ഡിപ്പോയ്ക്ക് 38 ലക്ഷം രൂപയുടെ വരുമാനം ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായി 1 എയർ കണ്ടീഷൻ ബസ്സും 1 DLX ബസ്സും 2 ഓർഡിനറി ബസ്സുകളുമാണ് അനുവദിച്ചിരിക്കുന്നത്. കൊച്ചി ജനറൽ ആശുപത്രിയോട് ചേർന്നുള്ള അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും ചേർന്ന് സർക്കാരിനായി ഏറ്റെടുത്തു. ജൂലൈ 14 അർദ്ധരാത്രിയാണ് കുഞ്ഞിനെ ലഭിച്ചത്. ജനറൽ ആശുപത്രിയിലെ ശിശുപരിചരണ വിഭാഗത്തിലായിരുന്ന കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയത്. കുഞ്ഞിനെ കൂടുതൽ പരിചരണങ്ങൾക്കായി നവജാത ശിശുക്കളുടെ പ്രത്യേക കേന്ദ്രമായ സ്പെഷ്യൽ അഡോപ്ഷൻ ഏജൻസിയിലേക്ക് മാറ്റി.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: ഭരതൻ എന്ന മികവേറിയ സംവിധായകനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് നാളുകൾക്ക് മുൻപ് നാം സിഗ്നേച്ചർ എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ആ കാലഘട്ടത്തിൽ നിന്ന് സിനിമാ രീതികളും ഈ ചലച്ചിത്ര വിശകലന പരിപാടിയുടെ രീതിയും എല്ലാം മാറി. അപ്പോഴും ഭരതൻ എന്ന സംവിധായകൻ തന്റെ സിനിമകൾ വഴി മലയാള ചലച്ചിത്ര പ്രസ്ഥാന ചരിത്രത്തിൽ നേടിയെടുത്ത അനന്യമായ സ്ഥാനം മാറ്റമില്ലാതെ തുടരുകയാണ്. മുഖ്യധാരാ സിനിമയാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാൽ സമാന്തര സിനിമയുമല്ല എന്ന രീതിയിൽ തന്റെ മധ്യധാര ചിത്രങ്ങളുടെ മൂല്യം മരണത്തിനിപ്പുറവും പ്രഖ്യാപിച്ചുകൊണ്ടുതന്നെ ഭരതൻ അങ്ങനെ നിലനിൽക്കുകയാണ്. ഭരതനു വേണ്ടി തിരക്കഥ ഒരുക്കിയവർ നിരവധിയാണ്. അതിൽ യശശരീരനായ ജോൺ ബോൾ മുതൽ MD വാസുദേവൻ നായർ എന്ന മഹാമേരുവും പത്മരാജൻ എന്ന ഗന്ധർവ ഇതിഹാസവും ലോഹിതദാസ് എന്ന കാലമെത്താതെ പൊലിഞ്ഞ നക്ഷത്രവും ഒക്കെയുണ്ട്. മലയാള പ്രേക്ഷകർ കണ്ടുശീലിക്കാത്ത ഒരു സിനിമാ വഴിത്താരയിലൂടെ തന്റെ സ്ഥാനം അടിവരയിട്ട സംവിധായകനാണ് ഭരതൻ. അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ ജനപ്രിയ വാണിജ്യ സ്വഭാവം പുലർത്തിയ ചിത്രങ്ങൾ കുറവാണ്. മറ്റെന്തൊക്കെയോ രുചിക്കൂട്ടുകളാണ് ഭരതൻ ചിത്രങ്ങളുടെ ആകെത്തുക. അതിൽ കാമ്പുപകരുന്നതിൽ മേൽപ്പറഞ്ഞ രചയിതാക്കൾ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തു. അത്തരം ചില ചിത്രങ്ങളിലൂടെ, പ്രത്യേകിച്ച് പതിവിൽ നിന്ന് വിഭിന്നമായി ഇവർ കോറിയിട്ട നായക സങ്കല്പങ്ങളിലൂടെ കടന്നുപോകുന്നതാണ് സിഗ്നേച്ചറിന്റെ ഈ അധ്യായം.
4: തകര ഇപ്പൊ എന്തിനാ എന്റെ കൂടെ പോന്നെ? ഞാൻ ഇനി അക്കരെ തന്നെ ഇക്കരയ്ക്ക് പോരുകയില്ല. അപ്പൊ തകര എന്ത് ചെയ്യും?
5: അതൊന്നും ഒക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല.
4: തകര ഇക്കരയ്ക്ക് ആദ്യം വരുവാന്നു.
3: മരുതും തകരയും ചന്തവേലുവും വേലനും ലോറിക്കാരൻ ഔസേപ്പും ഒക്കെ ചേർന്ന് അക്കാലഘട്ടത്തിലെ പ്രേക്ഷകരെ അമ്പരിപ്പിച്ച ആ സിനിമാ കാഴ്ചകളിലൂടെ ഒരു കേൾവി സഞ്ചാരം. ഇവയെല്ലാം 4.5 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ചലച്ചിത്ര ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനം ഭരതൻ എന്ന സിനിമാക്കാരന്റെ ചലച്ചിത്ര സങ്കല്പങ്ങളും അതിന് കരുത്തു പകർന്ന ആ എഴുത്തും നിത്യഹരിതമാണ് എന്നുകൂടിയാണല്ലോ. അതാണ് മികവേറിയ ചലച്ചിത്രങ്ങളുടെ മാന്ത്രികതയും.
6: ഹായ് താരായിരേ, എന്റെ മരുതന്നെ.

0: കുറേ ദിവസം ആയില്ലേ കണ്ടിട്ട്. ഇതെവിടായിരുന്നു എന്റെ ചക്കര?
1: മരുതെന്ന മനുഷ്യരൂപം വനത്തിനോട് ലയിച്ചു ചേർന്ന് ജീവിക്കുന്നവനാണ്. വേട്ടയാടി ഭക്ഷണം കണ്ടെത്തുന്നവൻ, അനാഥൻ. ഭരതന്റെ തന്നെ രജനിയിൽ പിറന്ന ആരവം എന്ന ചിത്രം മരുതിനെ കേന്ദ്രീകരിച്ച് മുന്നേറുമ്പോൾ പോലും അത് ആ അതിർത്തി ഗ്രാമത്തിന്റെ അവിടുത്തെ അനേകം ജീവിതങ്ങളുടെ കൂടി കഥ പറഞ്ഞതാണ്. ആ ജനക്കൂട്ടം ഉയർത്തുന്ന ആരവം പോലൊരു ചിത്രം. സിനിമയിൽ സർക്കസ് കൂടാരവും അവിടുത്തെ കാഴ്ചകളും ഏറെ പ്രാധാന്യത്തോടെ കടന്നു വരുന്നതിനാൽ തന്നെ ആരവം എന്ന പേര് നൽകിയത് അവിചാരിതമാകാൻ ഇടയില്ല. ചിത്രത്തിന്റെ കലാസംവിധാനവും ഭരതൻ തന്നെ മനോഹരമായി നിർവഹിച്ചു. ആരവം ആരംഭിക്കുന്നത് തികച്ചും അപരിഷ്കൃതനായ ആ നായകനെ പ്രേക്ഷകർക്കു മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തുടർന്നുയരുന്നത് വന്യത അനുഭവപ്പെടുന്ന ഒരു വിചിത്ര ഗാനം.

മുക്കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്ത. മുക്കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. മാനോടും മൈലാടും മഞ്ചാടിക്കും നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. മുക്കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ചു കെട്ടിത്ത.

0: മരുതിനോട് അടുപ്പം പുലർത്തുന്നവൾ കാവേരി നടത്തുന്ന ആ ചായക്കടയുടെ പശ്ചാത്തലത്തിലുള്ളതാണ് തുടർന്നു വരുന്ന നായികാ നായകന്മാരുടെ ആ കണ്ടുമുട്ടൽ. പ്രമീള കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഈ ആദ്യ രംഗങ്ങളിൽ തന്നെ മരുത് എന്താണെന്ന് സംവിധായകൻ പ്രേക്ഷകർക്കായി വരച്ചു കാണിച്ചിരിക്കുന്നു. ചോദ്യങ്ങൾക്ക് വേണ്ടത്ര മറുപടി പറയാത്ത, പൂർണ്ണമായി ഒരു ആധുനിക മനുഷ്യനായി മാറിയിട്ടുണ്ടോയെന്ന് സംശയം ഉദിക്കാവുന്ന നായകൻ, അതാണ് ഭരതന്റെ മരുത്. പ്രത്യേക പാകത്തിലാണ് മരുതിന്റെ സൃഷ്ടി. ഏറ്റവും പ്രധാന രംഗങ്ങളിൽ ആവശ്യത്തിന് സംസാരിക്കുകയും അല്ലാത്തപ്പോൾ വളരെ കുറച്ചു മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന മരുത്. രുചിയുള്ള ഭക്ഷണം, സ്ത്രീ ശരീരം, വേട്ടയാടൽ, വിനോദങ്ങളുടെ ആസ്വാദനം തുടങ്ങി കേവല ചിന്തകൾ മാത്രമുള്ള ഒരു അപരിഷ്കൃതൻ. കാവേരി എന്ന ആ സ്ത്രീക്ക് ഒരുപക്ഷെ മുൻപ് മറ്റു പുരുഷന്മാരുമായി ബന്ധങ്ങളുണ്ടായിരിക്കാം. അത്തരം ചില ചിന്തകൾക്കുള്ള സാധ്യതകൾ സിനിമ സൂചിപ്പിച്ചു പോകുന്നുമുണ്ട്.
1: ഒരു പെണ്ണ് എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? ഇവിടെ ചിലപ്പോ വല്ല വഴിപോക്കരും കിടക്കാൻ വരും, വന്നാ ഞാൻ കിടന്നോളാനും പറയും. അതിന് നാരികൾക്കാ കണ്ണുകടി. ആളുകൾ പറയണത് എനിക്ക് ചായക്കട കൂടാതെ വേറെ ഏതാണ്ടോ. വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മരുതി, നിനക്കെന്നെ ഇഷ്ടാണോ? പെരുത്തിഷ്ടാണോ? ദോശയേക്കാൾ ഇഷ്ടാണോ? മുളക് ചമ്മന്തിയേക്കാൾ? എരുമപ്പാലൊഴിച്ച കുറുകുറേ ഇരിക്കുന്ന ചായയേക്കാൾ? പരുതേ, ഞാനൊരു വിഷയം പറഞ്ഞ നീ കേക്കോ. എനിക്ക് കുളി തെറ്റിയിട്ട് 2 മാസമായി. എന്റെ കുട്ടിക്ക് തന്ത ആരാന്ന് ചോദിച്ച ഞാൻ എന്റെ മരുതാണെന്ന് പറയട്ടെ. ഞാൻ നിന്റെ കെട്ടിയോളായി കഴിഞ്ഞോളാം. നമുക്കിവിടെ സുഖമായി കഴിയാം, നിറയെ ദോശയും തിന്നാം. ഞാൻ നിന്റെ കൂടെ പന്തി ഉറങ്ങാം.
0: ജനാർദ്ദനൻ അവതരിപ്പിച്ച അന്തോണി എന്ന ആ ബസ് ഡ്രൈവർ കാവേരിയെ തേടിയെത്തുന്ന വേളയിൽ അവരുടെ പാവാട മാത്രം ഉടുത്ത് വീടിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന മരുത് പ്രഖ്യാപിക്കുന്നത് ഏകയായി താമസിക്കുന്ന ആ സ്ത്രീയുടെ ഭവനത്തിൽ തനിക്കുള്ള സ്വാധീനം തന്നെയുമാകാം. അധികം വൈകാതെ തന്നെ അന്തോണിയെ ശാന്തനാക്കാനായി സൂത്രപ്പണികൾ നടത്തുന്ന കാവേരിയെ പ്രേക്ഷകർ കാണുന്നുണ്ട്. അവളുടെ ഒരു തഴുകൽ മതി അതിന്. പക്ഷേ മരുതിനതിൽ പരാതിയൊന്നുമില്ല. ഇത്തരത്തിലൊക്കെയാണ് ആരവത്തിലെ അനേകമനേകം കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഭാര്യയേക്കാൾ തന്റെ കോഴിക്കൂട്ടന്മാരെ സ്നേഹിക്കുന്ന കൊക്കരക്കോ അണ്ണനും ശരീര തിരുമലുകാരൻ മാലീസമടക്കും അനേകം ഗ്രാമീണർ. കൊക്കരക്കോ അണ്ണൻ വളർത്തുന്ന അംഗക്കോഴികളോടുള്ള അധിക സ്നേഹമാണ് അയാളിൽ ജീവിത പങ്കാളിക്ക് വേണ്ടത്ര താല്പര്യം ഉണരാതിരിക്കാൻ കാരണം. ആ വളർത്തു ജീവികളെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കാൻ

0: അമ്മയിലു എന്ന ആ സ്ത്രീ കെ പി എസ് സി ലളിത അവതരിപ്പിച്ച കഥാപാത്രം ശ്രമിക്കുന്നുമുണ്ട്. തുടർന്ന് ബസ് ഡ്രൈവർ അന്തോണിയിലേക്ക് ആ സ്ത്രീ എത്തിച്ചേരുന്നുമുണ്ട്. അനന്തരഫലം നമുക്ക് ഊഹിക്കാവുന്നതൊക്കെ തന്നെയും.
1: ഒരു പപ്പം പണ്ടില്ലേ പണ്ടുമാട്ടെ എന്താ മക്കളെ പണ്ടുമാട്ടെ.
0: ഇംഗ്ലീഷ് ഗാനങ്ങളുടെ അകമ്പടിയോടെ ആ പഴയ വാനിൽ ഒരു ചെറു സർക്കസ് സംഘം അവരുടെ ഗ്രാമത്തിലെത്തിച്ചേർന്ന് മലയാളവും തമിഴും ഇടകലർന്ന് സംസാരിക്കുന്ന ആ ഗ്രാമീണ ജനതയെ അവർ സർക്കസ് കലകളുമായി അമ്പരിപ്പിക്കാൻ ആരംഭിച്ചു. സർക്കസ് മാസ്റ്റർ മുറിമീശക്കാരൻ മുരികയ്യയാണ്. അയാളും ഭാര്യയും മകളും മറ്റനേകം പേരും.
2: ലേഡി പ്രൊപ്രൈറ്റർ ഓഫ് ഗുൾഫൻ സർക്കസ് കമ്പനി. ഞാൻ നാലീസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് അവർ പാടി തുടങ്ങിയത്. നമ്മുടെ കടവുൾ സഹായം കാവേരി ഇല്ലേ, ആ ചായക്കടക്കാരി, അവളെ അങ്ങോട്ടേക്ക് കയറ്റിക്കളയല്ലേ.
3: വൈ നോട്ട്?
2: ആ അവളാണ് പെസക. അവളെ നമ്മുടെ ബസ്സുകാരൻ അന്തോണി ഇല്ലേ, ആ തൃശൂർക്കാരൻ, അവനാണ് അവളുടെ കൂടെ കുറച്ച് കാലം.
3: ഓഹോ, ഐ സീ, ഐ സീ.
2: അവളെ അവിടെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇപ്പൊ ആ വെടിക്കാരൻ മരുതനില്ലേ, മരുതൻ, അവനാണ് അവളുടെ ഗർഭം ഏറ്റിട്ടിരിക്കുന്നത്. അവനെ അങ്ങോട്ടെങ്കിലും കയറ്റിക്കളയല്ലേ. അവൻ മാസ്റ്ററിന്റെ സുന്ദരി മോളെ പോസ്റ്റ്മോർട്ടം ചെയ്തുകളെ.
0: സർക്കസ് കാഴ്ചകൾ ധാരാളമുണ്ട് ആരവം എന്ന ചിത്രത്തിൽ. അതിലാ സ്വർണമുടിക്കാരി സുന്ദരി കാഴ്ചവെക്കുന്ന പ്രകടനങ്ങളുമുണ്ട്. തുടർന്ന് അവളാണ് മരുതന്റെ ഹൃദയം കീഴടക്കുന്നവൾ. മരുതിന്റെ ചില്ലറ കായിക മികവൊക്കെ കണ്ട് അയാളെ മുരുകയ്യ തങ്ങൾക്കൊപ്പം ചേർക്കുന്നതാണ്. ബഹദൂറാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മരുതിനാകട്ടെ സർക്കസ് കാണാനും അഭ്യാസം നടത്താനുമൊക്കെ നേരത്തെ തന്നെ ആഗ്രഹവുമുണ്ട്.
4: ആ മുരുകയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ്.
5: ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് വയ്ക്കോ, പിന്നെ എന്നോട് ചോദിക്കണേ.
4: എന്നാലും എന്റെ കാവ്യമ്മ പറയാതെ എങ്ങനെ പോവുക?
5: എന്നോട് ചോദിച്ചിട്ടല്ലോ വരാന്ന് പറഞ്ഞത്.
4: ഞാൻ വരാന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പോയാ നമുക്ക് നിറയെ കാശ് കിട്ടും.
5: കാശ് കിട്ടിയ?
4: കാശ് കിട്ടിയ ഞാൻ വലിയ ഒരു പണക്കാരനാവും.
5: എന്നിട്ട്
4: ഞാനൊരു ചായക്കട തുടങ്ങും. ഏഴു നിലയുള്ള ചായക്കട. ഏഴു നിലയുള്ള ചായക്കട.
0: എന്നാൽ മരുതിനെ അതിലേക്ക് ആകർഷിച്ചത് ഉടമയുടെ മകളായ ആ സ്വർണമുടിക്കാരിയുടെ സൗന്ദര്യം തന്നെയുമാണെന്ന് പറയാം. ഇന്ത്യൻ ടാർസൻ എന്നാണ് അവർ മരുതിന് നൽകിയ വിശേഷണം.
6: ലേഡീസ്, ജെന്റിൽമാൻ ആൻഡ് ജെന്റിൽമാൻ, നമ്പറുകളെ, കൺട്രിമാൻ, ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇന്ത്യൻ ടാർസനെ നേരിട്ട് പാർക്കലാം. ഈസ്റ്റ് ഇന്ത്യ മുരുകയ്യ ആൻഡ് കമ്പനി ഇമ്പോർട്ടഡ് ഇന്ത്യൻ ടാർസൻ. ഇന്ത്യൻ ടാർസൻ, കമോൺ, കമോൺ.
0: ക്രമേണ മരുതും ആ സുന്ദരിയുമായി അടുത്തു. കാവേരി ഈ ബന്ധം അറിഞ്ഞതും തടുക്കുന്നതുമൊക്കെയാണ് കഥാഗതിയിലെ പ്രധാന മാറ്റങ്ങൾ. മരുതിനെ തേടി മുരികയ്യയും സംഘവും കാവേരിയുടെ വീട്ടിൽ എത്തുന്നതാണ്. മരുത് സർക്കസ് കൂടാരത്തിലെ നായയുടെ പിന്നിൽ പടക്കം കെട്ടിവെച്ച് ആ കൂടാരത്തിന് തീയിടാൻ കാരണമാകുന്നത്. അവിടെ നിന്ന് പുറത്തുവരുന്ന ആനയാണ് അന്തോണി ഓടിക്കുന്ന ബസ് തള്ളി ഒരു കുഴിയിലേക്കിടുന്നത്. സമീപകാലത്ത് നാം കേട്ടുശീലിച്ച ബട്ടർഫ്ലൈ എഫക്ട് 1978 ഒരു മലയാള സിനിമയിൽ ഈ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ആരവത്തിൽ. സിനിമയുടെ അവസാനം എല്ലാം കത്തിയമർന്ന് ആ സർക്കസ് സംഘം ഗ്രാമം വിടുകയാണ്. ഇതിനൊപ്പം നേരത്തെ കണ്ട സർക്കസ് കൂടാരത്തിലെ ആ നായ തന്നെ കടിച്ചതിനെ തുടർന്ന് അതിനു പിന്നാലെ ഓടുന്ന മരുതിനെ കാണാം. അവർ ഓടിയോടി സർക്കസ് സംഘത്തിനൊപ്പം എത്തി. പിന്നാലെ കാവേരിയുമുണ്ട്. മരുതിനെ ആകർഷിച്ച സുന്ദരിയും അവർക്കൊപ്പം തന്നെയുണ്ട്. ക്രമേണ ആ നാടും സർക്കസ് അംഗാംഗങ്ങളും മുഴുവൻ അയാൾക്കും ആ നായയ്ക്കും പിന്നിൽ എന്തിനെന്നറിയാതെ പ്രയാണം ചെയ്യുകയാണ്. അവർക്കേറെ പിന്നിലായി ഒരു ചെറിയ കുട്ടിയുണ്ട്, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ. പുനർക്കാഴ്ചകൾ ഏറെ ആവശ്യമുള്ളതാണെന്ന് തോന്നുന്നു മരുതിന്റെ ഈ കഥ. ആ കഥാപാത്രത്തിന് നെടുമുടി വേണുവെന്ന നടൻ പകർന്നു നൽകിയ ഓജസ്സും കണ്ടറിയേണ്ടതാണ്. മരുതിന്റെ ചെയ്തികൾ ആരവം എന്ന ചിത്രം പോലെ തന്നെ വിചിത്രം. അയാൾ ഒന്നിലും ഉറച്ചു നിൽക്കുന്നവനല്ല. സ്ത്രീബന്ധങ്ങളും അങ്ങനെ തന്നെ. എന്നാൽ പഴയതിലേക്കുള്ള മടക്കങ്ങളും ചിത്രത്തിൽ പ്രകടമാണ്. സിനിമയുടെ അവസാനമാകട്ടെ കാവേരിയുടെ അപേക്ഷകൾ പോലും അയാൾ കേൾക്കുന്നില്ല. നേരത്തെ കണ്ട ചമയങ്ങളൊക്കെ അഴിച്ചുമാറ്റി മുരുകയുടെ മകൾ സർക്കസുകാരിയും ഓടുന്നത് അയാളുടെ പിന്നിലായി തന്നെയാണ്. എന്തിനാണ് അയാളുടെ ഓട്ടം? വനവുമായി

0: ഉണങ്ങിക്കഴിഞ്ഞ അയാൾ പ്രകൃതി നൽകുന്ന സ്വാതന്ത്ര്യം തേടിയായിരിക്കുമോ സഹജീവിക്ക് പിന്നാലെ ഓടുന്നത്? അപ്പോൾ പിന്നാലെ ഓടുന്നവരുടെ ഉദ്ദേശം എന്താണ്? ഏതാണ് ആ കുട്ടി? ചോദ്യങ്ങൾ അനവധിയാണ് ആരവം കണ്ടുകഴിയുന്ന വേളയിൽ പോലും. ആരവം കഴിഞ്ഞാൽ തകര, അതാണ് പറഞ്ഞു പോകേണ്ട ക്രമമെന്ന് കരുതുന്നു. ആരവത്തിലെ ഒരു സഹനടവേഷമെന്നൊക്കെ പറയാവുന്ന കൊക്കരക്കോ അണ്ണനെ അവതരിപ്പിച്ച പ്രതാപോത്തനെ നായകനായി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഭരതൻ പത്മരാജന്റെ രചനയിൽ തകര എന്ന ചിത്രം ഒരുക്കിയത്. ടൈറ്റിൽ റോളാണ് തകര. ആദ്യ ചിത്രമായ ആരവത്തിനു ശേഷം പ്രതാപോത്തൻ രംഗത്ത് വന്ന അടുത്ത സിനിമ. ഒപ്പം ചെല്ലപ്പനാശാരി എന്ന അങ്ങേയറ്റം കുശാഗ്രബുദ്ധിക്കാരനായ സുഹൃത്ത് വേഷത്തിൽ നെടുമുടി വേണുവുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തകര ബുദ്ധിവികാസക്കുറവുള്ള ഒരു യുവാവാണ്. അയാൾക്ക് ഏറെക്കാലമായി ഏകദേശം തന്റെ സമപ്രായക്കാരി തന്നെയായ സുഭാഷിണിയോടുള്ളത് കളങ്കമില്ലാത്ത സ്നേഹം മാത്രമാണ്. തകരയുടെ മനസ്സിൽ ചെല്ലപ്പൻ ആസക്തി കുത്തിവെക്കുന്നത് വരെ.
1: എന്താണെന്നറിയാമോ ഞാൻ മൂലിന്നെടുത്ത് ചാടാഞ്ഞത്? സുഭാഷിണി പറഞ്ഞതുകൊണ്ടാണ്.

0: കണക്കായി പോയി. ഞാൻ അന്നേ പറഞ്ഞല്ലോ ചെലപ്പനാശേരി തകരെ കൊണ്ട് വേണ്ടാത്തള്ളി കളിക്കണ്ടെന്ന്.
1: ചേടാ ഞാൻ അറിഞ്ഞു ഈ പൊട്ടം തകർക്ക് ഇങ്ങനൊരു യോഗം കിടക്കുന്നെന്ന്. കണ്ണുകൊണ്ട് കണ്ടില്ലായിരുന്നു, ഞാൻ വിശ്വസിക്കുകയല്ലായിരുന്നു.
0: തകരെ ഇനി നമ്മളെ അങ്ങ് തഴി.
1: ആപ്പാ പുള്ള ആവില്ലേ, പോയി കുളിക്കാം. അല്ലേ ഇതല്ല കൂത്ത്, തകരയ്ക്ക് ഉദിച്ച യോഗം നാളെ ആർക്ക് കുതിക്കാം.
2: തകര എന്ന നായകന്റെ നിഷ്കളങ്കത വരച്ചു കാട്ടിക്കൊണ്ട് സിനിമ ആരംഭിക്കുന്നു. പഞ്ഞിപ്പൂക്കൾ പറിച്ചെടുത്ത് പറത്തി ഉല്ലസിക്കുന്ന യുവാവായ തകര, കാറ്റാടി ഉണ്ടാക്കി പറത്തി കളിക്കുന്ന തകര, അയാൾക്ക് അത്ര മാനസിക വികാസമേ ഉള്ളൂ എന്ന് ചലച്ചിത്രകാരൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സമപ്രായക്കാരുമായിട്ടല്ല അയാളുടെ സൗഹൃദം, അത് പ്രായത്തിൽ അല്പം കൂടി മുതിർന്നതെന്ന് കരുതാവുന്ന ചെല്ലപ്പനാശാരിയുമായാണ്, പിന്നെ പിള്ള എന്ന് വിളിക്കപ്പെടുന്ന കൗമാരക്കാരനും. ചെല്ലപ്പന ആ യുവാവിനെ മുതലെടുക്കുന്നുമുണ്ട്.
3: നീലക്കല്ല് കടുക്കൻ തരാന്ന് പറഞ്ഞിട്ട്
0: എപ്പം നിനക്കൊരു ദിവസം ഇത് വിട്ട് കമ്പോളത്തിൽ നിന്ന് വിലസ് നടന്നാ മതിയല്ലോ. പോരെ
3: നീലക്കല്ല് കടുക്കൻ തരാന്ന് പറഞ്ഞ ആചാരി എന്നെ വെറുതെ പറ്റിക്കു.
0: തരാന്ന് പറഞ്ഞില്ലേ, നീ വിലയേട്.
3: ഒരു പാരം
0: മാമ്പലയ്ക്ക് പിന്നെ പാരം കാണാണ്ടിരിക്കൂ. ഈ വലിയ എവിടെ നിന്ന് നടന്നു തകരപ്പുറത്ത് ഞാനൊരു തല്ലുകൊള്ളാനുള്ളതാണ്.
3: എപ്പോ
0: ഇന്നലെ പണിയും കഴിഞ്ഞ് വരുമ്പോ ആൽത്തറ ബുക്കിന്റെ അവിടെ വെച്ചൊരു കശപിശ.
3: ഇന്നലെ
0: ഓ ഭാർഗവൻ ഇല്ലയോ, ചന്ത ഭാർഗവൻ, അവനും മൂന്നാൾ ഊച്ചാളി പിള്ളേരും കൂടെ തകരെ കൊണ്ട് മാത്രമേ ഞാൻ പലക ഉരുപ്പടിയൊക്കെ ചുമപ്പിക്കുന്നുള്ളൂ എന്നുള്ള ആളൊരു കൊതിക്കറിവേ. ഒരു കൊച്ചുപിച്ചാത്തിയും പിടിച്ച് ഇച്ചിരി വെള്ളവും പിടിപ്പിച്ചോണ്ട് കറി കൊടുക്കാൻ നോക്കി. ആദ്യം ഞാൻ നല്ല വാക്ക് പറഞ്ഞു, പോടാ ഭാർഗവ പോടാ, നടപ്പില്ലാന്നൊരു മതിയല്ലോ തനിക്കുണം എടുക്കേണ്ടത് എന്നും കണ്ട് ആദ്യം ഞാൻ കുറച്ച് അച്ചാ ഊറ്റക്ക് പറഞ്ഞു നോക്കി എവിടെയേക്കാൻ. അപ്പോ വീതുളി എടുത്തു, പണിയായുധം കണ്ടപ്പോ അവന്റെ തലതാണ്. അല്ല ഞാൻ പെശകിയാൽ പെശകിയതാണെന്ന് അവന് അനുഭവം പോലറിയാവുന്ന കാര്യമാണെന്ന് കണ്ടു.
2: തുടക്കം മുതൽ സുഭാഷിനിയും തകരയും തമ്മിൽ നിഷ്കളങ്ക സ്നേഹബന്ധമേ ഉള്ളൂ. എന്നാൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ സ്വാഭാവികമായി രൂപപ്പെടാവുന്ന അടുപ്പത്തിന്റെ ചെറു ചലനങ്ങൾ ഇരുവർക്കുമിടയിൽ ഇടയ്ക്കൊക്കെ മിന്നിമറയുന്നുമുണ്ട്. സുഭാഷിനിയുടെ മാതാവ് ആ കുടുംബത്തിൽ നിന്ന് അകലെയാണ് കഴിയുന്നത്. സുഭാഷിനിയുടെ അച്ഛന്റെ ഉപദ്രവങ്ങൾ സഹിക്കാൻ വയ്യാതെ പിതാവായ മൂപ്പന് മറ്റൊരു സ്ത്രീയുമായി നിലവിൽ ബന്ധമുണ്ട്. ഇത് മകൾ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അയാൾ അവളെ തല്ലുകയാണ്. തുടർന്ന് അവൾ തന്റെ മാതാവിന്റെ പക്കലേക്ക് പോകുന്നു. ഈ യാത്രയിൽ തകരയും അവൾക്ക് തുണയാണ്. ഇതിനിടയിലാണ് അവർ കൂടുതൽ അടുക്കുന്നത്. സാധുക്കളിൽ സാധുവാണ് യഥാർത്ഥത്തിൽ തകര. ബുദ്ധിവികാസക്കുറവുള്ള സ്നേഹനിധിയായ ആ അനാഥനിൽ എന്നാൽ സുഭാഷിനിയുടെ പേര് പറഞ്ഞ് മോഹങ്ങൾ ജനിപ്പിക്കുന്നതിൽ ചെല്ലപ്പനാശാരി വിജയിക്കുകയാണ്. അതിനൊക്കെ മുൻപ് സുഭാഷിനിയിൽ ചെല്ലപ്പന് ഒരു കമ്പമുണ്ട് എന്നും കാണാനാകും. അതിനവൾ തക്ക മറുപടി നൽകുകയും ചെയ്തു. ഇതിന്റെ പേരിൽ പിതാവ് മൂപ്പനിൽ നിന്ന് ചെല്ലപ്പന് രണ്ട് കിട്ടുന്നുമുണ്ട്. എന്നാൽ ആ സാഹചര്യം വരെ ചെല്ലപ്പൻ ഉപയോഗിക്കുന്നത് സുഭാഷിണി വഴങ്ങിക്കൊടുക്കുന്നവളാണോ എന്ന് പരീക്ഷിക്കാനാണെന്ന് തോന്നുന്നു. തങ്ങളുടെ സുഹൃത്തായ പിള്ളയെന്ന് വിളിക്കുന്ന ആ കൗമാരക്കാരൻ പയ്യനെ വെച്ച് സുഭാഷിണിയെ വശത്താക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടയാൾ. അവന്റെ സമീപനം എന്നാൽ സുഭാഷിണി തക്ക രീതിയിൽ നേരിടുകയും ചെയ്തു. സുഭാഷിണിയെ സുരേഖ അവതരിപ്പിച്ചു.
4: വേണ്ടായിരുന്നല്ലോ, ഇതിപ്പോ ഒരുപാട് കാശായി കാണത്തില്ലയോ?
0: ഓ അതൊന്നും സാരമില്ല, സുഭാഷിണിക്ക് വേണ്ടിട്ടല്ലയോ.
5: അയ്യോ അയ്യോ എന്റെ കൈ, എന്റെ കൈ, അയ്യോ അയ്യോ അയ്യോ എന്റെ കൈ, അയ്യോ അയ്യോ എന്റെ കൈ, എന്റെ കൈ, അയ്യോ അയ്യോ അയ്യോ അയ്യോ എന്റെ കൈ, അയ്യോ അയ്യോ.
4: ആ ആശാരിയോട് പറഞ്ഞേക്ക് വളഞ്ഞ ബുദ്ധിയും കൊണ്ട് ഇങ്ങനെ വന്നേക്ക. അയ്യ നാണോ ഇല്ലല്ലോ, ചുടുചോറ് വാരാൻ ഇറങ്ങിയേക്കുന്ന കൊച്ചു കുരങ്ങൻ.
0: അത്രക്ക് ഞാൻ അപ്പഴേ പറഞ്ഞതാ, പുള്ള വെള്ളാണ്ടിരി. ഇങ്ങനെയൊക്കെയാ ഇതിന്റെ തുടക്കം.

0: തുടക്കം ഞാൻ പറയുന്നത് കേക്ക് പുള്ളേ, കേവലം ഒരടിയാണേ പോലും അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു നേട്ടമാണ്. ഇതിപ്പോ ചോര കണ്ടേക്കുക, ഇതിപ്പോ ഒരു സുഭക്ഷണം വേറെ എന്തോ വേണം പുള്ളെ, ആ കൈ കൂടെ വന്നാട്ടെ.
1: ഇതേ ചെല്ലപ്പൻ തന്നെയാണ് തന്റെ എരികേറ്റലിന്റെ അടക്കം ഫലമായി തകരയ്ക്കും സുഭാഷിനിക്കും ഇടയിൽ രൂപപ്പെട്ട കാമം കലർന്ന പ്രണയം മൂപ്പന്റെ രണ്ടാം പങ്കാളി വഴി അയാളിലെത്തിക്കുന്നത്. ഇതുവഴിയാണ് തകരയെ മൂപ്പൻ ക്രൂരമായി മർദ്ദിക്കുന്നതും തുടർന്ന് ആ യുവാവ് നാടുവിട്ട് എങ്ങോട്ടോ പോകുന്നതും. മടങ്ങിവരവിൽ അയാൾ സുഭാഷിനിയുടെ പിതാവിന്റെ ജീവൻ തന്നെയാണ് കവർന്നത് അവളെ സ്വന്തമാക്കാൻ വേണ്ടി. തുടർന്ന് ആ വിവരം സുഭാഷിനിയെ അറിയിക്കുന്ന തകരയുടെ മുഖത്ത് തടസ്സങ്ങൾ ഇല്ലാതാക്കിയവന്റെ ഭാവമാണെന്ന് തോന്നുന്നു. എന്നാൽ തകരയുടെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് സുഭാഷിണി അയാളെ തള്ളിപ്പറയുകയാണ്. ഈ പ്രതികരണം അടക്കമുള്ളവ തകരയെ എത്തിക്കുന്നത് മരണത്തിലേക്ക് തന്നെയും.
2: സുഭാഷിനി മൂപ്പനെ കുത്തി ഇല്ല, ഞാൻ പോത്തില്ല, പോത്തില്ല.
3: വാ സുഭാഷിനി, സുഭാഷിനി വാ, നമുക്ക് എവിടെയും പോവാം, നമുക്ക് കല്യാണം കഴിക്കാം.
4: ഇല്ല ഇല്ല ഇല്ല, ഞാൻ വരത്തില്ല, തകരന്റെ അപ്പനെ കൊന്നു.
3: സുഭാഷിനി വാ.
1: തകരയുടെ കഥയിൽ അയാളെ പോലെ തന്നെ മറ്റൊരു വിചിത്ര കഥാപാത്രമായി ചെല്ലപ്പനാശാരി അങ്ങനെ നിലനിൽക്കുകയാണ്. പക്ഷെ അയാൾ വില്ലനല്ല, പ്രതിനായകൻ എന്നൊക്കെ നമുക്ക് അയാളെ വിളിക്കാം. പതിവ് നായക സങ്കല്പങ്ങളൊക്കെ തകിടം മറിച്ചുകൊണ്ടുള്ള നായക ചിന്തകളാണ് ഭരതന്റെ തകര പ്രേക്ഷകർക്ക് നൽകുന്നത്. ഏറ്റവും വിചിത്രമായി നെടുമുടി വേണു അവതരിപ്പിച്ച ചെല്ലപ്പനാശാരി എന്ന കുടില കഥാപാത്രവും. 1979 തകരയിൽ നിന്ന് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ലോറിയിലേക്ക് എത്തുമ്പോൾ ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ട് പ്രതാപ് പോത്തനെ തന്നെ വീണ്ടും നായകനായി അവതരിപ്പിച്ചു. എന്നാൽ തീർത്തും സാധുവായ ആ യുവാവിന്റെ വേഷം ചിത്രത്തിൽ മറ്റു രണ്ടു പേരുടെ മുൻപിൽ വല്ലാതെ അപ്രസക്തമായി പോയതാണെന്നുള്ളതാണ് വാസ്തവം. അച്ഛൻകുഞ്ഞ് ഗംഭീരമാക്കിയ വേലനും ബാലൻ കെ നായർ തകർത്തവതരിപ്പിച്ച ഔസേപ്പുമാണ് ആ കഥാപാത്രങ്ങൾ. ഈ സിനിമ വേലന്റെ ക്രൂരതയുടെയും ധനാസക്തിയുടെയും ജടികമോഹങ്ങളുടെയും പാതയിലാണ് തുടക്കം മുതൽ മുന്നേറുന്നത് തന്നെ. ആ യാത്രയിൽ അയാൾ ചെയ്തുകൂട്ടുന്ന കൃത്യങ്ങൾ, കണ്ടുമുട്ടുന്ന പല വ്യക്തികൾ, അതിൽപ്പെടുന്നു ഔസേപ്പ് എന്ന ലോറിക്കാരനും അയാളുടെ സഹായിയായ ദാസപ്പൻ എന്ന അനാഥ യുവാവും.
5: ഞാൻ പോവാം. പറ്റില്ല, 7 വട്ടം എന്ന് പറഞ്ഞിട്ട് 10 വട്ടം ഞാൻ 100 രൂപ എണ്ണി, ഇനി എന്നെ കൊണ്ട് പറ്റില്ല.
6: 100 രൂപയാണ് അപ്പോഴേക്ക് ഞങ്ങളും ഓരോ 100 രൂപ അടിക്കാം.
1: വേലായുധൻ എന്ന വേലൻ ചിത്രത്തിൽ പ്രതിനായക സ്ഥാനത്താണെന്ന് പറയാം. ക്രൂരതയുടെയും ദുഷ്കൃത്യങ്ങളുടെയും കാര്യത്തിൽ വേലന് മുൻപിൽ ഔസേപ്പ് തീർത്തും നിസ്സാരനാണെന്ന് തോന്നുന്നു. ഇത് മനസ്സിലാക്കാൻ വേലൻ ആരാണെന്ന് പറഞ്ഞു വെച്ചാൽ മാത്രം മതിയാകും. അയാൾ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടു പോകുന്നവനാണ്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ കുട്ടികളെ തട്ടിയെടുത്ത് അംഗഭംഗം വരുത്തി ഭിക്ഷാടനത്തിനടക്കം ഉപയോഗിച്ച് പണമുണ്ടാക്കുന്ന ക്രൂരൻ. ആവശ്യക്കാർക്ക് അയാൾ കുട്ടികളെ വിൽക്കുകയും ചെയ്യും. അത്തരമൊരു മനുഷ്യമൃഗത്തെ പ്രതിനായകനായി അവതരിപ്പിച്ചിരിക്കുന്നതാണ് ലോറി എന്ന ചിത്രം. അയാളുടെ പക്കൽ ഇതുവഴി തന്നെ എത്തിച്ചേർന്നതാണ് റാണി എന്ന കൗമാരക്കാരി. എന്നാൽ മറ്റു കുട്ടികളെ പോലെ വേലൻ അവളെ വിരൂപയോ അംഗഭംഗം ഉള്ളവളോ ആക്കി മാറ്റുന്നില്ല. വളർന്നു വലുതായി അംഗലാവണ്യം ഉള്ളതായി മാറാനുള്ള അവളുടെ സുന്ദര ശരീരത്തോടുള്ള മോഹം കൊണ്ടാണ്. ശരീര വളർച്ച എത്തിയതിനാൽ തന്നെ വേലന്റെ മോഹങ്ങളിൽ റാണി കടന്നു വരുന്നുമുണ്ട്. എന്നാൽ ഇതിനിടയിലും മാംസവ്യാപാരത്തിനായി സമീപിക്കുന്നവരെ വേലൻ ആട്ടി ഓടിക്കുന്നുമുണ്ട്. ഇത്തരമൊരു പ്രത്യേക പാത്രസൃഷ്ടിയാണ് വേലൻ എന്ന കഥാപാത്രം. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും കേരള സംസ്ഥാന ക്രിട്ടിക്സ് അവാർഡും വേലൻ വഴി അച്ഛൻകുഞ്ഞ് നേടുകയും ചെയ്തു.
7: എനിക്ക് മടിയില്ല, കൈ വരയ്ക്കുകയുമില്ല. 8-9 കൊല്ലമായി അവള് പെണ്ണാകുന്നതും കണ്ടു കണ്ടിരിക്കുകയായിരുന്നു ഞാൻ.
1: വേലൻ നാടുചുറ്റി അലയുന്നവനാണ്. തെരുവ് സർക്കസും അതിനിടയിലുള്ള പണപ്പിരിവും ഒക്കെയാണ് അയാളുടെ വരുമാന മാർഗം. സർക്കസ് അവതരണത്തിന് അയാൾക്കൊപ്പം റാണിയുണ്ട്. പണം പിരിക്കാനും പാട്ടുപാടാനുമൊക്കെയായി മറ്റു കുട്ടികളുമുണ്ട്. ജീവിക്കുന്ന ചുറ്റുപാട് ഒട്ടും നല്ലതല്ല. പുതുമുഖം നിത്യയാണ് റാണിയെ അവതരിപ്പിച്ചത്. അഭിസാരികമാരും അവരുടെ ഇടനിലക്കാരും ആ സ്ത്രീകളെ തേടിയെത്തുന്ന അനേകരും വേറെയും സാമൂഹിക വിരുദ്ധരുമൊക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഏറ്റവും താഴേത്തട്ടിലുള്ള ചേരി ജീവിത കാഴ്ചകളാണ് ലോറി എന്ന ചിത്രത്തിൽ ഉള്ളത്. അങ്ങനെയൊരു സർക്കസ് അവതരണത്തിനിടെയാണ് വേലനെ ആ ലോറിക്കാരൻ കണ്ടുമുട്ടുന്നത്. ഒപ്പം ദാസപ്പനുമുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ

0: ദാസപ്പനും റാണിയും പരസ്പരം ശ്രദ്ധിക്കുകയും ചെയ്തു. ക്രമേണ താൻ ആരാണെന്ന സത്യം, ആ സംഘത്തിന്റെ ജീവിതം എങ്ങനെയാണെന്ന സത്യമൊക്കെ റാണി വഴി ദാസപ്പൻ അറിയുന്നുണ്ട്.
1: ഞാനും ഇത്തിരി വെള്ളം എവിടെ കിട്ടുമെന്ന് നോക്കി നിൽക്കുമായിരുന്നു. എനിക്ക് എന്താ വരുന്നു? എന്നാലും എന്നേക്കാൾ ഭേദമാണ്. ഓർമ്മ വയ്ക്കുമ്പോൾ ഞാൻ തെരുവില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല, ആരുമില്ല. പിന്നെ എവിടെയൊക്കെയോ തെറ്റിത്തെറിച്ച് തെറ്റിത്തെറിച്ച് ഒടുവിൽ ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് കിട്ടും. ഇപ്പൊതാ ഇത്രയും കാലം കൊണ്ട് ആദ്യം ഒരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ നാട്ടിൽ വെച്ച് റാണിയെ കാണുമെന്ന് വിചാരിച്ചതേ ഇല്ല.
2: ഇവിടെ വെച്ച് തന്നെ കാണാം. എന്റെ തിരിഞ്ഞു നടക്കുന്ന ഇനിയല്ലേ?
1: ഞാനും അതേ നമ.
0: ദാസപ്പനും റാണിയുമായുള്ള അടുപ്പം ക്രമേണ പ്രണയത്തിലെത്തുന്നു. എന്നാൽ ഈ ബന്ധം വേലൻ അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊരു വിദൂര സാധ്യത പോലുമില്ല. ഇക്കാരണങ്ങളാൽ അടക്കം തന്നെ അവളെ അയാൾ ഉപദ്രവിക്കുന്നുമുണ്ട്. തുടർന്ന് അയാളെ പരിക്കേൽപ്പിച്ച് റാണി രക്ഷപ്പെടുകയാണ്. പക്ഷേ അവളെ ഔസേപ്പ് ലോറിയിൽ പിടിച്ചു കയറ്റി അവിടെ നിന്ന് കടന്നു കളയുകയാണ്. ഒപ്പം ദാസപ്പനുമുണ്ട്. ഔസേപ്പിന്റെ ആഗ്രഹവും റാണിയുടെ ശരീരം തന്നെയാണ്.
3: വേലാണ്ടിയും വേലാണ്ടിയുടെ മോളെയും കാണണമെന്ന് പറഞ്ഞപ്പോ നീ വിചാരിച്ച് വെള്ളം അടിച്ചോട്ട് പറഞ്ഞു.
0: തുടർന്ന് അയാളുടെ പക്കൽ നിന്ന് അവളെ രക്ഷിക്കാൻ ദാസപ്പൻ ശ്രമിക്കുന്നു. എങ്കിലും ഫലമുണ്ടായില്ല. റാണിയെ ഔസേപ്പെത്തിക്കുന്നത് അയാളുടെ ഭാര്യയാണെന്ന് പറയാവുന്ന ആ സ്ത്രീയുടെ പക്കൽ തന്നെയാണ്. എന്നാൽ അവർ നിസ്സഹായിയുമാണ്.
4: ഈ പെണ്ണിനെ കണ്ടോ? ഇവള് ഇവിടെ നിൽക്കുന്നു. കേട്ടില്ലേ പറഞ്ഞത്?
2: ഏതാ ഈ കുട്ടി?
4: അറിഞ്ഞേ ഒക്കത്തുള്ളോ. അറിയണം നിർബന്ധം ചോദിച്ചോ.
2: ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ.
4: ഉണ്ടല്ലോ, കൂടുതൽ ചോദ്യങ്ങൾ കൊണ്ടുവന്നാലേ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ഞാനിവിടെ ഇപ്പോഴാണ് കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോ വേറെ എവിടെങ്കിലും ഇതുപോലെ മറ്റൊരു വീടുണ്ടോ?
3: എന്താ അറിയേണ്ടത്?
4: ചോദിച്ചോ.
2: ഞാനൊന്നും ചോദിക്കുന്നില്ല.
4: കാരിക്കോടി പെണ്ണേ.
0: ആ സ്ത്രീ തുടർന്ന് അമ്മയുടെ സ്ഥാനത്താകുന്നു.
4: അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ആ പെണ്ണെ ഇവിടെ കാണണം, ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ നിന്നെ.
2: പെണ്ണെ ഇവിടെ കാണും, പക്ഷെ അവള് തുടരണെങ്കിൽ ആദ്യം എന്നെ കൊല്ലേണ്ടി വരും.
4: നീ ഭാര്യ കളിക്കണോ?
2: അതെ.
4: എവിടുത്തെ ഭാര്യ അടി? എനിക്ക് നടക്കണം കൊച്ചുണ്ടായി പോയെന്ന് വെച്ചാ നീ എന്നോട് എന്റെ ഭാര്യയാണ്. പിന്നെ നിൽക്കാൻ നടക്കണം, നിന്നാ മതി.
0: ഔസേപ്പ് ഒപ്പമില്ലാത്ത വേളയിൽ ആ പെൺകുട്ടിയെയും മകളെയും കൂട്ടി ആ സ്ത്രീ നാടുവിടുകയാണ്. അവരുമായി അവിചാരിതമായുള്ള കണ്ടുമുട്ടലാണ് ദാസപ്പനെ വീണ്ടും റാണിയുടെ പക്കലെത്തിക്കുന്നത്. അവരൊരുമിച്ച് ജീവിതം ആരംഭിച്ചെങ്കിലും ഔസേപ്പ് വീണ്ടും ഇരുവരെയും കണ്ടെത്തി. വിടാതെ തന്നെ വേലനുമുണ്ട്. ഇരുവരുടെയും തിരിച്ചുവരവിൽ അവരുടെ ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് ദാസപ്പൻ റാണിക്കും മറ്റുള്ളവർക്കുമൊപ്പം ഔസേപ്പിന്റെ ലോറിയിൽ തന്നെ പാലായനം ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ ഓടിക്കയറുകയാണ് ഔസേപ്പും വേലനും. ഇരുവരും തമ്മിൽ പോരാട്ടത്തിലുമാണ്. ആ പോരാട്ടം ജയിച്ചാൽ മാത്രമേ അത്രയൊന്നും ശക്തനല്ലാത്ത ദാസപ്പനെ കൂടി തോൽപ്പിച്ച് റാണിയെ സ്വന്തമാക്കാനാകൂ. എന്നാൽ ആ യാത്ര അവസാനിക്കുന്നത് വേലന്റെയും ഔസേപ്പിന്റെയും മരണത്തിലാണ്. റാണിയും ദാസപ്പനും സന്തോഷത്തോടെ മുൻപോട്ട്. നന്മയുള്ള സാധാരണക്കാരനായ നായകന്റെ പ്രഭാവം നിഷ്ഫലമാക്കുന്ന ക്രൂരന്മാരായ ഇരു പ്രതിനായകന്മാർ, പരസ്പരം പോരടിക്കുന്നവർ. ഇത്തരത്തിൽ വല്ലാത്ത കഥാപാത്ര സൃഷ്ടിയാണ് ലോറി എന്ന ചിത്രത്തിൽ അടിമുടി കാണാനാകുക. അവരുടെ പരാജയമാണ് മനസ്സാക്ഷിയുള്ളവർ ആഗ്രഹിക്കുകയും ചെയ്യുക. അതിന് കാരണമാകുന്നത് മരണം തന്നെയും. തെറ്റും ശരിയും ഇടകലർന്ന് പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ വ്യക്തികളാണ് സമൂഹത്തിൽ ഭൂരിപക്ഷമെന്ന് തോന്നുന്നു. ചില അവസരങ്ങളിൽ ചിലരുടെ കാര്യങ്ങളിൽ തെറ്റുകൾ പ്രവർത്തിക്കുന്ന പലരും മറ്റു പലർക്കുമെന്നാൽ നല്ലവരായിരിക്കും. ഭരതനൊരുക്കിയ അനേകം ചിത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രധാന കഥാപാത്രങ്ങളെ നമുക്ക് കാണാനാകും. സ്വഭാവത്തിൽ നന്മയും തിന്മയും ഇടകലർത്തിയവർ, തീർത്തും സാധാരണക്കാർ. അതിൽ തന്നെ ചാട്ട എന്ന ചിത്രത്തിന് സവിശേഷ സ്ഥാനവുമുണ്ട്. പി ആർ നാഥന്റെ കഥയിൽ ഭരതൻ സിനിമയുടെ തിരക്കഥയൊരുക്കി. സംഭാഷണം കഥാകൃത്തിന്റെ തന്നെയാണ്. സിനിമയുടെ കലാസംവിധാനത്തിന് 1981 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഭരതൻ നേടുകയും ചെയ്തു. ചാട്ട കന്നുകാലി കച്ചവടവും അതിന്റെ ഇടനിലയുമൊക്കെ ഉപജീവന മാർഗമാക്കിയ ഒരുപറ്റം മനുഷ്യരുടെ കഥ പറഞ്ഞതാണ്. കഥാനായകന്റെ പേര് അല്ലെങ്കിൽ പ്രതിനായകന്റെ പേര് വേലു എന്നാണ് ബാലൻ കെ നായർ അവതരിപ്പിച്ച കഥാപാത്രം. അയാളുടെ സുഹൃത്താണ് പെരച്ചൻ. ഇരുവരും കന്നുകാലി കച്ചവടക്കാർ തന്നെ. പെരച്ചൻ സാമാന്യം നല്ല നിലയിൽ ജീവിക്കുന്നു. എന്നാൽ വേലുവിന് കച്ചവടത്തിൽ തകർച്ചകളാണ്. അയാളുടെ ഭാര്യ KPSC ലളിത അവതരിപ്പിച്ച

0: കഥാപാത്രം ചന്ദ്രമതിയുടെ സഹോദരനാണ് മാണിക്കൻ. ബാക്കി ലഭിക്കാനുള്ള സ്ത്രീധന തുകയ്ക്കായി അയാൾ ടി ജി രവി കഥാപാത്രം മാണിക്കനെ വല്ലാതെ മുഷിപ്പിക്കുന്നു. ഭാര്യയുടെയും മകളുടെയും സ്ഥിതി ആ ഭവനത്തിൽ അത്ര സുഖകരമല്ല.
1: കാശുണ്ടെങ്കിൽ ഞാൻ തരാണ്ടിരിക്കും, ഞാൻ ഈ കച്ചവടം കഴിച്ചോട്ടെ. നീ എന്നെ അവമാനിക്കല്ലേ,
2: എന്റെ പുളിച്ച വർത്താനം ചെയ്യാക്കണ്ടാക്കണം.
1: നീ എന്റെ പെങ്ങളുടെ കെട്ടിലായി പോയി, ഇല്ലെങ്കിൽ ഞാൻ
2: അല്ലെങ്കിൽ നീ എന്തിയടാ ഒന്ന് പോടാ തൊപ്പേ. ആ ഏറെ കല ഞാൻ ഒറ്റക്ക് തീറ്റ പുലി കൊടുക്കും, എന്റെ പെങ്ങൾക്ക് മരുവെക്കും.
1: അവരെന്റെ കണ്ണിൽ എന്റെ കിട്ടുമണികളാണ്.
2: വിടില്ല, പണം തരാനില്ലെങ്കിൽ എന്റെ പെങ്ങളെ വെറുതിരിക്കാൻ പോട്ടെ.
1: ഒരു കാര്യം പറഞ്ഞേക്കാം, സ്ഥലത്തിൽ വെച്ച് എന്റെ പെങ്ങളെ പറ്റി ഭള്ളു പറയരുത്.
2: ഏ പറഞ്ഞാ, നീ എന്തിയടാ സാറേ,
1: അടിച്ചതിന്റെ പല്ലിയും കൂടി.
2: എന്റെ കായ ഇടത്തോളം കാലം എന്റെ പെങ്ങളെ
1: തേടിച്ചാണ്.
0: ഇതിന് എരിവ് കൂട്ടാൻ പാതാള വരണ്ടി തള്ളയെന്ന ഫിലോമിന കഥാപാത്രവുമുണ്ട്. വേലുവിന്റെ അമ്മ ദുഷ്ടയും അത്യാഗ്രഹിയുമായ ആ സ്ത്രീ വരുത്തിവെക്കുന്ന പൊല്ലാപ്പുകൾ ചില്ലറയൊന്നുമല്ല.
3: അയ്യോ അച്ഛമ്മേ, നമ്മുടെ മണിക്കുട്ടി.
4: എടി കുട്ടികാടേ, പണ്ട് നിന്റെ കച്ചവടം എന്റെ കച്ചവടം മന്ത്രവാദം ചെയ്തു വന്നു, എനിക്കറിയാതെ പാരം വിട്ടാൻ.
0: വേലുവിന്റെ സുഹൃത്തും കന്നുകാലി കച്ചവടത്തിലെ ഇടനിലക്കാരനുമാണ് കൊസറ വൈരവൻ എന്ന നെടുമുടി വേണു കഥാപാത്രം. അയാൾ വേലുവിന്റെ സഹോദരി കുമുദവുമായി പ്രണയത്തിലാണ്. വേലുവിന് ഈ ബന്ധമറിയാം, എന്നാൽ അനുകൂലമായോ പ്രതികൂലമായോ അയാൾ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. ആ ഭവനത്തിൽ ഹൃദയ നന്മയുള്ള തന്റെ ചേട്ടത്തിയോടും മകളോടും സ്നേഹമുള്ള ഏക വ്യക്തിയും കുമുദമാണ്. തുടർന്ന് വേലു സ്വഭവനത്തിൽ കൊണ്ടാക്കിയ ചന്ദ്രമതിയെയും മകളെയും കാണാൻ കുമുദം എത്തിച്ചേരുന്നുമുണ്ട്. ചാട്ട എന്ന ചിത്രത്തിന്റെ വഴിത്താരിയിൽ ഗതിമാറ്റം കൊണ്ടുവരുന്നത് ഒരു മരണമാണ്. അച്ഛൻ കുഞ്ഞ് അവതരിപ്പിച്ച പെരച്ചേട്ടൻ എന്ന് വിളിക്കുന്ന പെരച്ചന്റെ മരണം. അയാൾ അപസ്മാര രോഗിയാണ്. വേലുവും പെരച്ചനും ഒന്നിച്ച് കന്നുകാലികളുമായി നടക്കവേ കുളത്തിൽ കുളിക്കാനിറങ്ങിയ വേളയിൽ പെരച്ചന് അപസ്മാരം വിളകുന്നു. കരയ്ക്കു നിന്ന വേലു അയാളെ ആദ്യം രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ വിടവാങ്ങൽ വഴി കയ്യിലെത്തിച്ചേരാവുന്ന വലിയ അളവ് സമ്പത്ത് തനിക്ക് തുണയായി നടന്ന പെരച്ചനെ രക്ഷിക്കുന്നതിൽ നിന്ന് വേലുവിനെ പിന്തിരിക്കുന്നു. തുടർന്ന് അയാൾ മുങ്ങിവരിക്കുകയും ചെയ്യുന്നു. അതൊരു കൊലപാതകമാണെന്ന് പറയാനാകില്ല, രക്ഷിക്കാമായിട്ടും രക്ഷിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. പെരച്ചന്റെ ശരീരഴകുള്ള ഭാര്യ ദമയന്തിക്ക് മേൽ വേലുവിന് നേരത്തെ തന്നെ ജടിക മോഹങ്ങളുണ്ട്. ഈ മരണം വഴി അവരെക്കൂടി സ്വന്തമാക്കാമെന്ന ദുഷ്ചിന്ത അയാളിൽ ഉണരുന്നുണ്ട്. ചന്ദ്രമതിയെ നേരത്തെ തന്നെ അയാൾ അവരുടെ ഭവനത്തിലേക്ക് അയക്കുകയും ചെയ്തല്ലോ. വേലു ചെയ്ത ഈ തെറ്റുകൾക്ക് പിന്നിൽ സ്വാർത്ഥതയും ആസക്തിയുമാണ്. തലേ ദിവസം ഇരുവരെയും ഒന്നിച്ചു കണ്ടിട്ടുള്ള കൊറസ വൈരവന് ഈ മരണത്തിൽ സംശയമുണ്ട്. എന്നാൽ വേലുവിനോടുള്ള അടുപ്പം മൂലവും ജീവിതത്തിൽ അത്രയൊന്നും നിറി പുലർത്താത്തവനായതിനാൽ തന്നെയും അയാൾ ഈ രഹസ്യം വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അർഹിക്കാത്ത വലിയ അളവ് ധനം കയ്യിൽ വന്ന ശേഷം മുതലാളിയായി വിലസിയ വേലു തന്റെയും കുമുദത്തിന്റെയും വിവാഹത്തിന് എതിര് നിൽക്കുന്നതാണ് അയാൾ വേലു പെരച്ചനെ കൊന്നിരിക്കാനുള്ള സാധ്യത നാട്ടിൽ പാട്ടാക്കാൻ കാരണമാകുന്നത്. തുടർന്ന് വൈരവനും കുമുദവും നാടുവിട്ടു പോവുകയും ചെയ്തു. ക്രമേണ നാട്ടുകാർക്കിടയിൽ ദമയന്തിയുടെയും മകന്റെയും മനസ്സിലടക്കം വേലുവാണ് പെരച്ചേട്ടനെ കൊന്നതെന്ന വൈരവന്റെ വാക്കുകൾ ആഴത്തിൽ തന്നെ പതിച്ചു.
5: എന്തായാലും മനുഷ്യനെ കൊല്ലം മടി കാണിക്കാത്തവൻ എന്റെ ചന്ദ്രമതിയും പുഷ്പത്തിനും ജീവനോടെ വിട്ടു തന്നല്ലോ, അത് തന്നെ എന്റെ ഭാഗ്യം.
2: മൂത്ത് മൂക്കിൽ പല്ലു മുളച്ചു തുടങ്ങി, ഇനി ഒരല ചോറ് തരില്ല നീ അല്ലേ.
5: പെങ്ങളും മരുവുള്ള ഒരു ഗതി ലണ്ട വീട്ടിൽ നിൽക്കുമ്പോ ഞാൻ പെണ്ണ് കെട്ടുന്നത് ന്യായമാണോ കുഞ്ഞുണ്ണേട്ടാ?
0: സിനിമയുടെ രണ്ടാം പകുതി ജീവിതത്തിൽ തനിച്ചായി പോയ വേലുവിനെ പ്രേക്ഷകർക്ക് മുൻപിൽ വരച്ചിട്ടിരിക്കുകയാണ്. വലിയ സമ്പത്തുണ്ട് അയാളുടെ കയ്യിൽ, എന്നാൽ ഭാര്യയും മകളും എന്നോ നഷ്ടമായി. അല്ല, അയാൾ നഷ്ടമാക്കി. സഹോദരി അവളുടെ കാമുകനൊപ്പം നാടുവിട്ടു. അമ്മയുണ്ടായിട്ട് ഉപദ്രവങ്ങളല്ലാതെ സ്നേഹമൊന്നും ലഭിക്കുന്നേയില്ല. അയാൾ മോഹത്തോടെ സമീപിച്ച ദമയന്തിയാണെങ്കിൽ അവഗണിക്കുക മാത്രമല്ല ഭർത്താവിന്റെ കൊലപാതകിയായി കണ്ട് അപമാനിച്ചു വിടുകയും ചെയ്തു. ഇക്കാരണം കൊണ്ടൊക്കെ തന്നെ ഭാര്യയും സഹോദരിയുമായി അടുക്കാൻ അയാൾ വീണ്ടും ശ്രമിക്കുന്നു. കുമുദവും വൈരവനും അയാളെ തേടി എത്തുകയും ചെയ്തു. എന്നാൽ മകളും ഭാര്യയും മനസ്സുകൊണ്ട് ഏറെ അകലെ തന്നെയാണ്.
3: നിങ്ങൾ ഏതാ മനുഷ്യ?
6: എന്റെ കയ്യിലിപ്പോ ആവശ്യത്തിന് പണമുണ്ട്, ഇന്ന് എനിക്ക് വേണ്ടത് തന്നെയാണ്. നമ്മുടെ മോളെ കരുതി എന്റെ കൂടെ വരും.
3: വരുമ്പോ ചാട്ട കൊണ്ടുവന്നിട്ടില്ലേ ഞങ്ങളെ തല്ലാൻ?
6: ഇനി ആ ചാട്ട നിന്റെ നേരെ പൊങ്ങില്ല. ഞാൻ തമ്മിൽ ഇന്ന് എന്റെ കൂടെ അവകാശത്തോടെ വരാൻ വേറൊരു പെണ്ണില്ല. അച്ഛനാണ് മോളെ വിളിക്കുന്നത്.
3: ഞങ്ങൾ വരില്ല, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. പണ്ട് ചാട്ട വീശി ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോ മുതൽ ഞങ്ങളെ തീറ്റിപ്പോറ്റുന്ന എന്റെ ഓടപ്പുറന്നു.
0: തന്റെ സമീപവാസിയായ മുതിർന്ന സ്ത്രീ സംരക്ഷിച്ചു വരുന്ന മകളുടെ പ്രായമുള്ള പെൺകുട്ടിയെ ആ വൃദ്ധയുടെ മരണശേഷം

0: ശേഷം മകളുടെ സ്ഥാനത്ത് കണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് വേലു. അവിടെ അയാൾ അവൾക്കു മുൻപിൽ സ്നേഹനിധിയായ പിതാവായി മാറുന്നു. മകളുടെ വിവാഹം നാട്ടുകാർ പറഞ്ഞാണ് ആ പിതാവ് അറിയുന്നത്. പണം കുറഞ്ഞതിന്റെ പേരിലത് മുടങ്ങിയെന്ന വിവരമറിഞ്ഞ് അവിടെ എത്തിയ വേളയിൽ പോലും അയാൾ നേരിടുന്നത് അവഹേളനവുമാണ്. മുൻകാലത്ത് അത്രയും അയാൾ ആ സ്ത്രീയെയും സഹോദരനെയും വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ. ധനത്തിന്റെ പേര് പറഞ്ഞു തന്നെ.
1: നിന്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ നല്ല ഗതി നമ്മുടെ മോൾക്ക് വരരുത് എന്നാ മതി.
2: കൊണ്ടുപോണ ഈ ശവങ്ങൾ ഇവിടെ നിന്ന്. എന്റെ മരുള്ള കല്യാണം നടന്നില്ലെങ്കിൽ വേണ്ട, അതിന് മാനക്കേട് ഞാൻ സഹിച്ചോളാം.
1: മാണിക്യം
2: പാവയ്യതുണ്ടാക്കി മിണ്ടാ പേര നിർത്തൽ.
0: ചാട്ട എന്ന ചിത്രത്തിന്റെ അവസാനം വേലുവിന്റെ മരണമാണ്. അയാൾ പെരച്ചേട്ടന്റെ വീട്ടിലെത്തി കന്നുകാലികളെ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സുകൊണ്ടെങ്കിലും കാലിൽ വീണ് മാപ്പപേക്ഷിക്കുകയുമാണ്. അത്രമാത്രം അയാൾ സഹിച്ചു കഴിഞ്ഞു. എന്നാൽ അവരുടെ പെരുമാറ്റം ഏറെ പരുഷമായിരുന്നു. തുടർന്ന് പെരച്ചന്റെ മകൻ ചാട്ടയെ അടിച്ചിളക്കിവിടുന്ന അയാൾ അവർക്ക് മുൻപിൽ തന്നെ കൊണ്ടെത്തിച്ച കന്നുകാലികളുടെ ചവിട്ടേറ്റാണ് ആ പ്രതിനായകന്റെ മരണം. അവ അനേകം ആ ശരീരത്തിലൂടെ ചവിട്ടിക്കടന്നു പോകുന്നു. തുടർന്ന് ആലയില്ലാതെ അലയുന്നു. ആശ്രയമില്ലാതെ അലഞ്ഞ വേലുവിനെ പോലെ തന്നെ. ഭരതൻ ചിത്രങ്ങൾ അനേകം ഗ്രാമീണ കാഴ്ചകൾ വല്ലാതെ നിറഞ്ഞതാണ്. അതിൽ നല്ലവരും കൈലിരിപ്പത്ര ശരിയല്ലാത്തവരും കുബുദ്ധിക്കാരും വഞ്ചകരുമൊക്കെ നിറഞ്ഞു നിൽക്കുകയുമാണ്. ഏറെ മനോഹരമാണ് ഭരതന്റെ ഫ്രെയിമുകൾ. അതിന് ശക്തി പകരുന്ന രംഗസജ്ജീകരണങ്ങളും. ഈ ഫ്രെയിമുകളുടെ മനോഹാരിത ഒരു റേഡിയോ പരിപാടി വഴി പറഞ്ഞവതരിപ്പിക്കാൻ കഴിയാത്തത്ര ഉജ്ജ്വലം. ഉദാഹരണം, നാം ഇവിടെ പറഞ്ഞ ആരവത്തിൽ ആ കുഗ്രാമത്തിലേക്ക് സർക്കസ്കാരുടെ വാൻ കടന്നുവരുന്ന രംഗമാണ്. ആ സാധു മനുഷ്യർ ഓരോരുത്തരും തങ്ങളുടെ പക്കലെത്തിയ മുറി ഇംഗ്ലീഷുകാരൻ സർക്കസ് മാസ്റ്ററേയും കൂട്ടാളികളെയും മാറി മാറി വീക്ഷിക്കുന്ന കാഴ്ച ഭരതൻ ഒപ്പിയെടുത്ത രീതിയൊക്കെ ഒരു മാസ്റ്റർ ഡയറക്ടറുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ളതാണ്. ഈ മനോഹര ഫ്രെയിമുകൾക്കുള്ള ആസ്വാദന തലം പോലെ തന്നെ ആരവത്തിലെ മരുതും തകരിയും വേലുവും വേലനും ഔസേപ്പും തുടങ്ങി അനേകമനേകം ഭരതൻ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി തുറന്ന ആസ്വാദന തലം അനശ്വരവുമാണ്.
3: സിഗ്നേച്ചർ
4: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: നിർവഹണം നിഖിൽ എബ്രഹാം.

మగరి దరి గరి గమ గమ వర నిజ దమ సాస నిజ నిత్య